0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമൊന്നായിരിക്കില്ല. നമുക്ക് മനോഹരമായിട്ടൊരു ദിവസം തുടങ്ങാൻ പറ്റണം എന്നൊന്നുമില്ല. ഇപ്പോൾ ചില ദിവസം അലാം കേട്ടാലും എഴുന്നേക്കാൻ വലിയ മടിയായിരിക്കും, ഇനിയും ഉറങ്ങണം എന്നൊക്കെ തോന്നും. എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. പിന്നെ ചില ദിവസം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയില്ല, ഒരു മൂഡ് ഓക്കെ ആയിരിക്കില്ല. പ്രത്യേകിച്ചിട്ട് റീസൺ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാതെ ഒരു ലേസിനെസ് ഫീൽ ചെയ്യും, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. എന്താണ് എനിക്ക് സംഭവിക്കണേന്ന് നമ്മൾ തന്നെ വിചാരിക്കും, ഇതെന്ത് പറ്റി. അപ്പം മറ്റുള്ളവരും ചിലപ്പോൾ ചോദിച്ചു, എന്താ അത് മൂഡ് ചെയ്തിരിക്കണേ. പക്ഷെ നമുക്കൊരു റീസൺ ഉണ്ടാവില്ല പറയാനായിട്ട്, എന്തോ ഒരു മൂഡില്ല ഇങ്ങനെയേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളും നമ്മുടെ ലൈഫിലേക്കൊക്കെ വരും. പക്ഷേ അതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല. അതുകൊണ്ട് തന്നെ തുടക്കം പോട്ടെ, ഇനിയിപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പോസിറ്റീവായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മൾ തന്നെ അതിനെ മാറ്റിയെടുത്ത് നമുക്ക് ഈ ഡേ മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ വളരെ മനോഹരമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെ ഞാൻ ചച്ചു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേര് നമ്മളെ കാണുന്നുണ്ട്. ഓരോരുത്തർ കാണുമ്പോഴും ചിലരെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനായിട്ട് തോന്നും, ചിലരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാനായിട്ട് തോന്നും, ചിലരോട് സംസാരിക്കണം എന്ന് തോന്നും, ചിലരെ കാണുമ്പോൾ മൈൻഡ് ചെയ്യണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ പോകും. ഇപ്പോൾ വേറെ ചിലരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളോട് എല്ലാ ദിവസവും കണ്ടു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയുന്ന ആൾക്കാരുണ്ടാകും, ഒന്ന് സ്മൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കൈവീശി കാണിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഒരു ദിവസം അവരിത് ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഏ ഇയാൾക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം അവർ നമ്മളെ നോക്കി ചിരിച്ചില്ല എന്ന് വെക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഭയങ്കര ജാട ആരാന്ന വിചാരം, ഒന്ന് കണ്ടാൽ മുഖത്ത് പോലും നോക്കില്ല, ഇന്നലെ വരെ ചിരിച്ചുകൊണ്ടിരുന്നതാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറ്റം പറയാൻ നിൽക്കും. ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഓരോ കഥകളുണ്ടെന്ന് പറയും. ഓരോ കഥയല്ല, കഥകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാകും. നമുക്കറിയില്ല അവരേത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്, വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നടക്കുന്നുണ്ടാകുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരാൾ നമ്മളോട് ചിരിച്ചില്ല, അല്ലെങ്കിൽ എന്നും പെരുമാറുന്നത് പോലെ പെരുമാറുന്നില്ല എന്ന് കരുതി അവരെ നമ്മൾ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. എന്തെങ്കിലും അവർക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മളും അങ്ങനെ തന്നെയല്ലേ, എന്തെങ്കിലും വിഷമം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും. അപ്പൊ അവരെയും കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. കേട്ടുകൊണ്ടിരിക്കുക ഇത് റേഡിയോ സുനോ.

എല്ലാ ദിവസവും ഓർമ്മിക്കാനായിട്ട് എന്തെങ്കിലും ലൈഫിൽ ഉണ്ടാകണം, അങ്ങനെയാണോ വിചാരിക്കാറ്? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ജച്ചു. വലിയ വലിയ സന്തോഷങ്ങൾ വന്നാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും, വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, ഓ ഇതിനാണ് ഇത്ര വലിയ തുള്ളിച്ചാടിയത്, ഞാൻ ഓർത്ത് വേറെ എന്തോ സംഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളില് ആ ഒരു സന്തോഷം നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു വാല്യൂ കൊടുക്കണം. ഇപ്പോൾ ഇന്നലെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എല്ലാ ദിവസവും

സന്തോഷിക്കണം. അല്ലാതെ വലിയ കാര്യങ്ങൾ, വലിയ അച്ചീവ്മെന്റ്സ് വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ തന്നെയാണ്. റേഡിയോസനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൻഡ്.

അതെ, വളരെ സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ സ്വന്തം ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ടോ? സത്യം പറയും, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കേടിയുണ്ട് ഞാൻ ചച്ചു. പലർക്കും അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, മറ്റൊരാളുടെ ലൈഫ് കാണുമ്പോൾ, പ്രത്യേകിച്ചിട്ട് അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾ കാണുമ്പോൾ, ഓ എനിക്കത് ഇല്ലല്ലോ ലൈഫിൽ, എനിക്കത് സാധിച്ചില്ലല്ലോ. ഇപ്പൊ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, ഓ അവൻ ഇത്രയും വലിയ പ്രൊഫൈലിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ അവൻ ഇത്രയും സാലറി പാക്കേജ് ഉണ്ട്, എനിക്കതില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുണ്ട്, എനിക്കിങ്ങനെയില്ല. ഈ കമ്പാരിസൺ നമ്മൾ ആദ്യം ഒഴിവാക്കണം. കാരണം നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരു റേസൊന്നുമല്ല. എല്ലാവർക്കും ഒരേ സ്റ്റാർട്ടിങ് പോയിന്റ്, എല്ലാവർക്കും ഒരേ ഫിനിഷിങ് പോയിന്റ്, ഇതെല്ലാം നിശ്ചയിക്കാൻ വേണ്ടി ഇതൊരു റേസൊന്നും അല്ലല്ലോ, ഇത് ലൈഫാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ജീവിത രീതികളാണ്. ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിരിക്കാം. അപ്പം അതൊന്നും കണ്ടിട്ട് നമ്മളെങ്ങനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ വിഷമിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇന്നലെയുള്ള നമ്മളായിരിക്കില്ല ഇന്ന്. നമുക്ക് ഒരു പ്രോഗ്രസ് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിൽ ഇത്തിരി ഉയർച്ച വന്നിട്ടുണ്ടാകും. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? അപ്പൊ നാളെ വീണ്ടും അതിങ്ങനെ ഗ്രാജുവലി കൂടിക്കൂടി വരികയാണെന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അയ്യോ എനിക്കിതില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കല്ല കേട്ടോ വേണ്ടത്. നമ്മുടെ വിജയങ്ങൾ നമ്മൾ തന്നെ കാണാനായിട്ട് നോക്കണം. നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയങ്ങളെല്ലാം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൺഡ്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: good morning and suprabhadam. Ellavarkkum snehathodu kudi swagatham morning savariyilekku. Oru pudhiya divasam oru vaadu nalla pratheekshakalodu kudi nammal oru pudhiya ഡേ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 8-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഡേ, വളരെ സ്നേഹത്തോടുകൂടി വിഷയം ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു നല്ല വിഷ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കാര്യത്തിന് തുടക്കമിടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ചിലപ്പം എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനില്ലേ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിലപ്പം നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പെർഫെക്ഷനിസം എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്ന നമ്മുടെ ഒരു മടീനെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരട്ടെ, അല്ലെങ്കിൽ ഇനിയും എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനായിട്ടുണ്ട്, ബാക്കി റിസോഴ്സും ബാക്കി ടൂൾസും ഒക്കെ റെഡിയായിട്ട് ഇറങ്ങാം എന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മൾ നീട്ടിവെപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പ്രശ്നം ക്വാളിറ്റിയിൽ ചെയ്യണം എന്ന ബോധമായിരിക്കത്തില്ല ചിലപ്പോൾ ഉണ്ടാവുക. ചെയ്യാനുള്ള മടിയും പിന്നെ റിസൾട്ട് മോശമാകുമോ എന്നുള്ള പേടിയും, ഇത് പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവമാണല്ലേ. ഇനി എങ്ങാനും പ്രശ്നം പറ്റി പോയാലോ, ആ റിസൾട്ട് അത്ര സുഖകരമല്ലാതായി പോയാലോ എന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ നമ്മളെ ഒന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടാകും. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്റ്റ് സമയം എന്ന് പറയുന്നൊരു സമയം ലോകത്തില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഒരു സമയമായിരിക്കും നമ്മുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സമയങ്ങൾ ലൈഫിൽ വരട്ടെ, നല്ല നേരങ്ങൾ ലൈഫിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുമ്പോഴാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ ദിവസം കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും വിഷസും എല്ലാം തന്നെ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. ഒരു നല്ല പാട്ടിൽ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഔട്ട് ഓഫ് സിലബസ് എന്ന മൂവിയിൽ വിധു പ്രതാപും ഗായത്രിയും പാടിയ ഒരു നല്ല പാട്ടുണ്ട്. ആ ഒരു പാട്ടിലാണ് ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നിസ്സ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗോട്ട് ലബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് സവാരിയാണ് ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ടൈമിൽ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാനായിട്ടുണ്ട്. നിങ്ങൾ M4 മാരിയിലൂടെയാണ് കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും കല്യാണം കഴിച്ചത് M4 മാരിയിലൂടെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യണേ 5000917 എന്ന നമ്പറിലേക്ക്. M4 മാരി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നറിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് M4 മാരിയിലൂടെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ചത്, നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും വിവാഹം കഴിച്ചത് M4 മാരിയിലൂടെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തു 5000917 എന്ന നമ്പറിലേക്ക്. M4 മാരി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നറിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പം തന്നെ നിങ്ങളൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. നിങ്ങളെ തിരിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. M4 മാരിയിലൂടെയാണ് നിങ്ങളുടെ ഒരു വിവാഹം നടന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ അനിയത്തിരിയോ ചേട്ടൻ്റെയോ അങ്ങനെ ഏറ്റവും അടുത്ത നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും വിവാഹം നടന്നത് M4 മാരി ത്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വാട്സപ്പിലേക്ക് അത് അയച്ചിട്ടു 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത ദിവസങ്ങളിൽ M4 മാരി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് ഇതാ എല്ലാവരുടെയും മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഷാജു ശ്രീധരൻ്റെ മെസ്സേജുണ്ട്. അദ്ദേഹം ഓരോ ദിവസവും ഓരോ നാട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല സ്ഥലത്തു നിന്നാണ്. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് നമസ്കാരം പറഞ്ഞു, ഇന്ന് മാവേലിക്കരയിൽ നിന്നും നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ബിനോയാണ് പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. നിസാസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്യൂസ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അമാൻ ഷജീർ ME2A ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. രാജേഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇഷാനിക്കുട്ടി മോർണിംഗ് പറയുന്നു, സുപ്രഭാതം ഉണ്ടോ നിസാ, സുഖമാണല്ലോ എന്ന് ചോദിക്കുന്നു. ഓ സുഖമായിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ കരുത്താണ്. ശത്രുതയില്ലാത്ത മനസ്സിന് കൂട്ടുകാർ വർദ്ധിക്കും. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ചിലപ്പോഴൊക്കെ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. എല്ലാ പ്രവാസി കൂട്ടുകാർക്കും കുട്ടികൾക്കും മനോഹരമായൊരു ദിവസമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ ബ്രില്യൻ സ്കൂളിൻ്റെ മെസ്സേജാണത്. മുജീബ് ഖത്തർ ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ ഇറ്റ്സാക്കിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് നേരെ പോയിട്ട് ഒരു ചെറിയ ചോദ്യം പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക്.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
0: ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലിറ്ററസി ഡേ ആണ് കേട്ടോ. 8 സെപ്റ്റംബർ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നമുക്ക് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ദിവസങ്ങൾക്കൊരു തീം ഉണ്ടായിരിക്കും. എല്ലാവർക്കിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു തീം ഈ ദിവസത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേയുടെ തീം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ ആണെന്ന് ലിറ്ററസി ഡേയുടെ ഈ വർഷത്തെ 2026 തീം എന്താണ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അത് ഒന്ന് എനിക്ക് മെസ്സേജിൽ പറഞ്ഞു തന്നോളൂ. 5000917 എന്ന നമ്പറിലേക്ക് റൈറ്റ് ആൻസർ നിങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. അഫ്ര അഫ്രീൻ ഐസം അവരുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. റഷീദ് ഇ കെയുടെ മെസ്സേജ് ഉണ്ട്, നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് റഷീദ് ഇ കെ മെസ്സേജ് ചെയ്യുന്നത്. അധ്യാപക ദിനത്തിൽ അയക്കേണ്ടതായിരുന്നു, അന്ന് അയക്കാൻ സാധിച്ചില്ല. ചില അധ്യാപകർ സ്കൂൾ കാലം കഴിയുന്നതോടെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും. എന്നാൽ ചുരുക്കം ചിലർ അവർ നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞാലും അത്തരത്തിൽ ഒരു അധ്യാപകൻ നമ്മുടെ മനസ്സിലെന്നും ഓർമ്മയായിട്ടുണ്ടാകും. എനിക്കും അങ്ങനെ ഒരു അധ്യാപകനുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ. ടീച്ചറെ പോലെ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നതാകട്ടെ ഓരോ അധ്യാപകരുടെയും ജീവിതം എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റഷീദ് ഇ കെ നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും ആ ഒരു മെസ്സേജ് അയക്കുന്നത്. അബിജാൻ നിക്സിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. നിതിൻ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം വിഷ് ചെയ്യുന്നുണ്ട്. സജിത് ചന്ദ്രൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഷാജിദ് പള്ളിക്കര ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ തന്നെ അക്ഷരയും അക്ഷജും ദ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ് നിസ, ഓൾസോ അവർ മോർണിംഗ് സവാരി ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ. നമ്മുടെ മോർണിംഗ് സവാരി അല്ലെങ്കിൽ സ്കൂൾ ബസ് ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ടൈമിനെ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ അവന്തിക്ക കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് അവന്തിക്ക സാജന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ കുട്ടിയിൽ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് സെർച്ച് ചെയ്ത് ഉത്തരം എടുക്കാൻ പറ്റും. ഇന്ന് ലിറ്ററസി ഡേ ആണ്. അപ്പൊ ഈ ലിറ്ററസി ഡേക്ക് ഈ വർഷത്തെ ഒരു തീം ഉണ്ട്. ആ തീം എന്താണ് എന്നുള്ളത് പെട്ടെന്നൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഇനിയിപ്പോ നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത് ബ്രോ ഡാഡി മൂവിയിലെ എം ജി ശ്രീമുക്കുമാർ, വിനീത് ശ്രീനിവാസൻ ഒക്കെ ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട്. മോർണിംഗ് സവാരിയാണിത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Qatar's favorite radio station.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: Radio Suno 91.7 K

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ഗ്രാമഫോൺ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. നമ്മളെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു വന്ന ചോദ്യം പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. അപ്പൊ ഈ ഒരു ദിവസത്തിനൊരു തീമുണ്ട്. ആ തീം എന്താണ് എന്നുള്ളതൊന്ന് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചു വരുന്നത്. ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആബിദിന്റെ മെസ്സേജിന്റെ ഹായ് ഗുഡ് മോർണിംഗ് നിസ വെരി വെരി ഗുഡ് മോർണിംഗ്. നിസയുടെ ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജിയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആബിദ്, താങ്ക് യു സോ മച്ച്. ഒരു നല്ല ഡേ സ്പെഷ്യലി ആബിദിനും വിഷ് ചെയ്യുന്നു കേട്ടോ. ലക്ഷ്മി വൺ ലെജൻഡ് ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഉമേഷ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അക്ഷരയും അക്ഷരജും റൈറ്റ് ആൻസർ അയക്കുന്നു. മിന്നൂസ് ഭവൻ സ്കൂളിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. മുജീബ് ചോദിക്കുന്നു നമുക്കൊരു ഗ്രൂപ്പ് അങ്ങ് ചെയ്താലോ, ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്താലോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മോർണിംഗ്സ് വരി ഫാമിലി എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ആളുടെ ഒരു വോയിസ് നോട്ട് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മളുടെ അയാനും ഐഷയും BPSൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ അവരുടെ റൈറ്റ് ആൻസർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഐഷക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഷാജിദിന്റെ അക്കൗണ്ടിൽ നിന്നും ഫയാസ് ഫാരിസ് അബിമോൻ ഇഷാൻ എലൻ റഫ റേച്ചൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വിഷ്ണു സാഗറിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്കിവിടെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ അജയ്യുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സൂര്യദർശന്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, എയ്ത്തൻ എവ്ലിൻ എസ്ഹാൻ ഫ്രം MES അവരുടെ മെസ്സേജ് ഉണ്ട്. അങ്കിത് അർപ്പിത് ജോയിൻ ചെയ്യുന്നു. ഹരിതയുടെ അക്കൗണ്ടിൽ നിന്നും പാർത്ഥിവ് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. സാജിദിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ, അഭിജാനിക്സൺ റൈറ്റ് ആൻസർ അയക്കുന്നു. നിതിന്റെ മെസ്സേജ് ഉണ്ട്. ഷബാനയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ആഹിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ജോസഫ് ജോണിന്റെ അക്കൗണ്ടിൽ നിന്നും ഇസബൽ ഇവാന ആൻഡ് സാവിയോ അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ അഹമ്മദ് ഷെരീഫിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ, ലിജിൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഇനി ആരുടെയെങ്കിലും പേരുകൾ, ഇനി ഉണ്ടല്ലേ പേരുകൾ, ഞാൻ വിചാരിച്ച് പേരുകൾ കഴിഞ്ഞു എന്ന്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, അവർ ഭവൻസിലേക്കുള്ള യാത്രയിലാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമിന, മൊയ്സ്, ഹൈസിൻ ഇവരെല്ലാവരും ഇങ്ങനെ സ്കൂളിലേക്ക് ഭവൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടുഡേ അവർ മദർ സൗദ ഓൾസോ കമ്മിങ് വിത്ത് ഡ്രോപ്പിംഗ് എസ്. ഓ, അപ്പം അതിൻ്റെ സന്തോഷം ഉണ്ടല്ലേ. ഓക്കെ, അപ്പം അമ്മയ്ക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. സൗദയ്ക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവർ ഐഡിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒയ്യോ, പേര് ഗസ് ചെയ്യാൻ പറ്റുമെന്നോ? നൈക്കയും നിയാനും അല്ലേ, നേരത്തെ മെസ്സേജിൽ പേരുണ്ടല്ലോ. ഓക്കെ, നൈക്ക നിയാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്ന. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ലിജോ ജോർദൻ, ലിജോയ്ക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അധാലിയെ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. അധാലിയ സനീഷാണ് മെസ്സേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ രാംദേവ് ജോയിൻ ചെയ്യുന്നു. രാംദേവ് മാത്രമല്ല, രാംദേവും സ്വാസ്തികയാണ്. എപ്പോഴും ഞാൻ ആ പേര്, രണ്ടുപേരുടെയും പേര് മനസ്സിൽ വിചാരിക്കാറുണ്ട്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്. സ്നേഹജിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഷൈജു ആണ് നെക്സ്റ്റ് മെസ്സേജ്. ഹാപ്പി ബർത്ത്ഡേ അവർ ഡിയർ നിഹ. ഓക്കെ, നിഹയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം വിഷിംഗ് അവർ ബ്യൂട്ടിഫുൾ പ്രിൻസസ് നിഹ എ വെരി സ്പെഷ്യൽ ആൻഡ് വണ്ടർഫുൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മോൾക്ക് എല്ലാവിധ സ്നേഹം, ഹാപ്പിനെസ്, സ്വപ്നങ്ങൾ എല്ലാം അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജാണ് അയച്ചു തന്നിട്ടുള്ളത്. വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഡാഡി, അമ്മ ആൻഡ് ഹന ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ, വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ മോൾക്ക് ഇതാ വിഷ് ചെയ്യുന്നു.

നിഹയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹൈസ നസൽ ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്, വെരി ഗുഡ് മോർണിംഗ്. അബിൻ തോമസ് ഫാമിലി ഗുഡ് മോർണിംഗ് പറയുന്നു. ഷിബു ആൻഡ് ടീം ജോയിൻ ചെയ്യുന്നുണ്ട്. സുപ്രഭാതം നിസ എന്ന് പറയുന്നു, തിരിച്ചും സുപ്രഭാതം. കൂടെ തന്നെ റീവ് ജനീലിയ ഡിയോൺ ഡെർലി എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിർളയിൽ നിന്നാണ്, വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ പ്ലേ ചെയ്യുന്ന എല്ലാ സോങ്സും ഗുഡ് ഫീൽ വൈബാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. റിയാസ് ആണ് കൂർഗിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നത്. ഇയാൻ, ഇവ ആൻഡ് ഇസയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് എല്ലാവർക്കും പറയുന്നു. ബിജോഷ് ജോസഫിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഫസ്ലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് ഈ പാട്ടിന് ശേഷം വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാട്ടിന് ശേഷം ഇപ്പം മെസ്സേജിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ വരുന്നതായിരിക്കട്ടെ. ഈ ഒരു ഒറ്റ പാട്ടിന് ശേഷം തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നൊരു ദുൽഖർ മൂവിയിലെ പാട്ടാണ്, ശ്രീശ്രീ എന്ന മൂവിയിലെ പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഇതൊരു ഫീൽ ഗുഡ് വൈബിലുള്ളൊരു പാട്ടാണ് കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണിത്.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം.
10: അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം, ഇന്ന് ലിറ്ററസി ഡേ ആണ്, അതുകൊണ്ട് ഈ വർഷത്തെ 2026 തീം എന്താണ് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ എനിക്കിങ്ങനെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ടൈമിൽ ഇപ്പം കേട്ട് തുടങ്ങിയവർക്ക് വേണ്ടി കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. നിങ്ങൾ M4 മാരിയിലൂടെയാണ് കല്യാണം കഴിച്ചത്, നിങ്ങളെ പങ്കാളിയെ കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും വിവാഹം കഴിച്ചത്, വിവാഹിതരായത് M4 മാരിയിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളൂ. M4 മാരി വരും ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ഡിന്നർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചത് M4 മാരിയിലൂടെ ആണെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ മക്കളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ ആരെങ്കിലും വിവാഹം കഴിച്ചത് M4 മാരിയിലൂടെ ആണെങ്കിൽ, ഇപ്പം തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ M4 മാരി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നറിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾ.

ലെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മി ശ്രീധരൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നത്, വെരി ഗുഡ് മോർണിംഗ്, സുഖാണെന്ന് വയ്ക്കുന്നു, സുഖം അടിപൊളിയായിട്ട് പോകുന്നു. എന്താണ് ലക്ഷ്മിയുടെ വിശേഷങ്ങൾ? യവന കഥയിലെ എന്നുള്ള പാട്ട് നമ്മുടെ ബദലഹേം കുടുംബ യൂണിറ്റിലൂടെ ആ പാട്ട് വീണ്ടും വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക് ആയിരുന്നു. ആ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ആ പാട്ട് ഞാൻ അടുത്ത മണിക്കൂറിൽ എൻ്റെ തുടക്കത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്, കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മണിക്ക് തീർച്ചയായിട്ടും ആ പാട്ട് നമ്മൾ കേൾക്കുന്നതായിരിക്കും കേട്ടോ. 7 മണിക്ക് തന്നെ അത് ആ പാട്ടിലേക്ക് വരുന്നതായിരിക്കും. കൂടെ തന്നെ ജെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യണം, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. എനിക്ക് വോയിസ് നോട്ടാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ആ പേര് പറഞ്ഞ് ആ വിഷസിലേക്ക് വരുന്നതായിരിക്കും. ഒരു മോനാണ് തോന്നുന്നു വോയിസ് നോട്ട് അയച്ചിരിക്കുന്നത്. മോൻ്റെ പേരും പറഞ്ഞിട്ടില്ല. മോൻ്റെ പേരും ഫ്രണ്ടിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് ഇപ്പം തന്നെ അയക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ആ ഒരു വിഷസിലേക്ക് വരുന്നതായിരിക്കും. എനിക്കിപ്പം ആ ഒരു ഓഡിയോ കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നറ്റാഷ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഡെറക് സെയ്റ ഡെറക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് സെയ്റ കുട്ടി. കൂടെ തന്നെ ബദ്രൽ മുനീർ ഗുഡ് മോർണിംഗ് പറയുന്നു, ഹായ് ഗുഡ് മോർണിംഗ്. നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇസാൻ ആൻഡ് ലിസ ആണ് മെസ്സേജ് ചെയ്യുന്നത്, അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹെബിൻ പറയുന്നത് ഒരു ബർത്ത്ഡേ വിഷസ് പറയണേ. ഓ തീർച്ചയായിട്ടും പറയാലോ. എൻ്റെ ഫ്രണ്ട് ആൻഡ് ചേട്ടൻ പ്രേമേട്ടൻ്റെ മോൾ പ്രാർത്ഥന, നല്ല പേരാണല്ലോ, പ്രാർത്ഥന കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ആൾക്ക് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം. പ്ലീസ് വിഷ് ഹെയർ എ വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അഭയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഭയ്ക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. മന്ന മേരി സിജു വർഗീസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് മന്നക്കുട്ടി, ഒരു മന്നക്കുട്ടിയുടെ വന്നല്ലേ. ഓക്കെ, മന്ന മേരിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ഷംല അബ്ദുൽ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും സ്വീറ്റ് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഫ്രം ഐദിൻ മുഹമ്മദ് ഗോയിങ് ടു ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. എബ്രഹാമിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പൊതാർ പേൾ സ്കൂളിലേക്കാണ്, മെഷാഫിലേക്കാണ്. ആഷ്ലിനാണ് മെസ്സേജ് അയക്കുന്നത്. ആഷ്ലിൻ മാത്രമല്ല, ആഷ്ലിനും ഉണ്ട്, ആഷിഷും ഉണ്ട്. ആഷ്ലിൻ എയ്ത്ത് ഗ്രേഡിലും ആഷിഷ് തേർഡിലും ആണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു. ദിനേശൻ പലേരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. ഷാജഹാൻ ജി മെസ്സേജ് ചെയ്യുന്നു, ഞങ്ങളുടെ സൂപ്പർവൈസർ സന്തോഷ് ചേട്ടൻ്റെയും സുജ ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണോ ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അവർക്കും സ്പെഷ്യൽ ആശംസകൾ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ദേവാഞ്ചന, സൂര്യദേവ്, എൽ എൻ നഷ്വ ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. മൂന്ന് പേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ബിനു റാഫിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ബിർളയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അബ്ദുൽ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും കിഡ്സ് ഗോയിങ് ടു ഐഡിയൽ ആൻഡ് എം ഇ എസ് സ്കൂൾ, റിധ, റുവ, നയാൻ, ഫലേഹ്, നൂർ, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഇനിയിപ്പം ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഖത്തറിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതാണ് അടിപൊളി. നൌഷാദാണ് ആ മെസ്സേജ് അയക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ്സ് മീ സെയിൻ, മൈ ഫ്രണ്ട് അയാൻ. ഓക്കെ, സൈൻ ആണ് മെസ്സേജ് അയക്കുന്നത്. സൈൻ്റെ ഫ്രണ്ട് അയാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അയാനുള്ള സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി ഇതാ പറയുന്നു.

ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുഖാണോ? ചായ കുടിച്ചോ? സലീം മൂക്കുതലയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഫ്രം ശ്രീയ മയാസ ഫ്രം ഒലിവ് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജും എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ആരുടെയും മിസ്സായിട്ടില്ലല്ലോ, ഇല്ലാന്ന് കരുതുന്നു. ആരുടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ഹായ് പറയുകയാണെങ്കിൽ ഞാൻ ആ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും. ചിലപ്പം ആരുടെയെങ്കിലുമൊക്കെ മിസ്സാവാനുള്ള സാധ്യതകളുണ്ട്. പറഞ്ഞപോലെ ഇങ്ങനെ ഇത്രയും മെസ്സേജുകൾ വരുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്നും കൂടെ ഒന്ന് ഹായ് അയക്കുവാണെങ്കിൽ ഞാൻ ആ മെസ്സേജിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ല ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഏതേ ഒരെണ്ണം മിസ്സായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. നിസാർ പാറമ്മലാണ് മെസ്സേജ് അയക്കുന്നത്. പ്ലീസ് വിഷ് 10th ബർത്ത്ഡേ വിഷസ് ടു അയേഷ ഇസ, ബിലേറ്റഡ് വിഷസ് കൊടുക്കണം. ഇന്നലെയായിരുന്നു ആ ഒരു ബർത്ത്ഡേ. ഫ്രം ഇസ്ഹാൻ ആൻഡ് ലിസയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത അയേഷയ്ക്ക് സ്പെഷ്യൽ സ്നേഹത്തോടെയുള്ള വിഷസ് പറഞ്ഞിരിക്കുന്നത്. അയേഷ ഇസയ്ക്കുള്ള വിഷസ് പറഞ്ഞിരിക്കുന്നത് ഇസ്ഹാൻ ആൻഡ് ലിസയാണ് ആ വിഷസ് പറഞ്ഞിട്ടുള്ളത്. ലെഞ്ചുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഗ്നേ ഫ്രം ബിർള പബ്ലിക് സ്കൂൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആഗ്നയുടെ പേരും ഞാൻ മിസ്സാക്കി കേട്ടോ. അപ്പോൾ ആഗ്നേയ്ക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വി ആർ ഓൾസോ ഗോയിങ് ടു സ്കൂൾ. പൊതാർ പേൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെയിൻ. സെയിൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും സെയിൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ന് ലിറ്ററസി ഡേ ആണ്. അപ്പോൾ ആ ലിറ്ററസി ഡേയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ലിറ്ററസി ഡേയുടെ തീം എന്താണ് 2026 എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ലിറ്ററസി ഫോർ പീപ്പിൾ ദ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ഒരു തീമിലാണ് ഈ വർഷത്തെ ലിറ്ററസി ഡേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അറിവ് കൂടിയാണ് ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ സമ്മാനിക്കുന്നത്. അങ്ങനെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. കണ്ണൻ ആറ്റിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ആൾക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഒരു അടിപൊളി പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ദോഹ, ഹാവ് എ ഗുഡ് ഡേ. രജീഷ് കുമാറിന്റെ മെസ്സേജ് ഉണ്ട്. അരുൺ, ആഗ്ന ആൻഡ് ആഗ്നേ അവർ ഐഡിയൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അരുണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് DK ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ കേട്ട് പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട്, ഈ തങ്കമാന പയ്യൻ എന്നുള്ള പാട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പാട്ടിങ്ങനെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു കിടിലം പാട്ടൊന്നാണ്, ഒരു സായ ഭയങ്കറിൻ്റെ ഒരു കിടിലം പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേൾക്കാം തങ്കമാന പയ്യൻ.

0: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: കണ്ണുള്ള പെണ്ണല്ലേ.
2: Hi guys, this is Nikki Galrani here.
3: You are listening to
2: Radio Suno 91.7 FM. Kete kete kootu kooda.
0: You're listening to
4: Morning Safari.
0: Morning Safari.
4: Morning Safari. Only on Radio Suno 91.7.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. സെപ്റ്റംബർ 8-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് സവാരിക്കൊപ്പം സവാരി ചെയ്ത് കൂടെ കൂടുന്നവർ ആരൊക്കെയാണെന്നറിയാമോ? ഷിഹാബ്, സനിലേഷ്, അൻസ, നഹ, മിസാജ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ഫോക്കസ് മെഡിക്കൽ സെൻ്ററിലെ എല്ലാ സ്റ്റാഫിനും നല്ലൊരു മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രജിത്തിൻ്റെ ഒരു മെസ്സേജുണ്ട്. പ്രജിത്ത് ഓൾറെഡി ഈ മെസ്സേജ് നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഓക്കെ, ഒരു പാട്ട് വെച്ച് തരുമോ? തുടരും സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. മന്നായി കോർപ്പറേഷൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് അടുത്തൊരു പ്രയാഗയുടെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഷ്കർ പി ഹംസ ഗുഡ് മോർണിംഗ് പറയുന്നു. അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ എല്ലാവരുടെയും ലുക്കൊക്കെ പെട്ടെന്നൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും പെട്ടെന്ന് ഒരു 80s ലുക്കിലേക്ക് മാറി. എല്ലാവരുടെയും വിൻറ്റേജ് ലുക്കിലുള്ള ഫോട്ടോസൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ട്രെൻഡ് ചെയ്ത് ഫോട്ടോ സെറ്റാക്കിയ ആളുകളുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡിലുള്ള നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരണേ 5000917 എന്ന നമ്പറിലേക്ക്. ഒരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഫോട്ടോസ് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. 80s ലുക്ക് എങ്ങനെയായിരിക്കും, നമ്മളൊരു 80s ലുക്ക് എന്തായിരിക്കും എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് വന്നിട്ടുള്ളത്. 80സുകളിലേക്ക് ഒരു നോട്ടം എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് AI വിൻറ്റേജ് ഫോട്ടോസ് വന്നിട്ടുണ്ട്. ചാറ്റ് GPT ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ആ രീതിയിലേക്ക് മാറ്റി തരും കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ അയച്ചു തരണേ. ആരൊക്കെ ട്രൈ ചെയ്താ എനിക്കിവിടെ വന്ന് തുടങ്ങിയല്ലോ ഫോട്ടോ. ഫിറോസ് ഖാനും വൈഫും അല്ലേ. ഓക്കെ, അടിപൊളി 80s ലുക്കിലുള്ള അവരുടെ ഫോട്ടോ, ഒരു തകർപ്പൻ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കിയ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു 80s ട്രെൻഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് തകർപ്പനായി. ഓ അടിപൊളി, ഇതാരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? AK എന്നുള്ള അഭയല്ലേ ഇത്? ഓക്കെ, അഭയും വൈഫുമാണ്. ഓ അടിപൊളി അടിപൊളി, വൺ പൊളി പൊളി ലുക്കിലുള്ള ഫോട്ടോ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി ഫോട്ടോ. ഇനി അടുത്ത ആരാണ്? റാഷിൽ PV ഫോട്ടോ വരട്ടെ. റാഷിൽ PV ബീച്ചിലാണെന്നല്ലേ, 80s ലുക്കിൽ ബീച്ചിൽ നിൽക്കുന്ന ഒരു ഒരു അടിപ്പൻ ഫോട്ടോ. ആളുടെയും വൈഫിൻ്റെയും കൂടെയുള്ളൊരു ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അയച്ചിരിക്കുന്നത് നജീബാണ്. വാവ്, തകർപ്പൻ. എല്ലാവരുടെയും ലുക്ക് അങ്ങനെ മാറിക്കാണും ഭയങ്കര രസമുണ്ടല്ലോ. ഇത് അടിപൊളി ലുക്കിൽ നജീബാണ് അടുത്തൊരു ഫോട്ടോ അയച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ 80s ലുക്ക് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ പോവുകയാണല്ലോ. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജിലേക്ക് അയക്കണേ. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ ഒരു ചോദ്യം, ഇങ്ങനെ ഈ ഒരു 80s ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര അതിഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പഴയ കാര്യങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം? പഴയ കാര്യങ്ങൾ വീണ്ടും ട്രെൻഡാവുന്ന സമയത്ത് പഴയകാലം ആക്ച്വലി ബെറ്റർ ആയിരുന്നത് കൊണ്ടാണോ, അതോ നമ്മുടെ മെമ്മറീസ് ആണോ അതിനെ ബെറ്റർ ആക്കുന്നത്? എന്തായിരിക്കാം ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ പഴമയിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു ഒരു ട്രെൻഡുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചപ്പോൾ കിട്ടിയ എന്തെങ്കിലും മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറയണം. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. പഴയ കാര്യങ്ങൾ വീണ്ടും ട്രെൻഡ് ആകുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഒരു ഒരു അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം പഴയ കാര്യങ്ങൾ പടപെടാന്ന് ഇങ്ങനെ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ അങ്ങനെ ഫോട്ടോ ആക്കാത്ത ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ കുറവല്ലേ. അത്രമാത്രം എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഫീഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഫോട്ടോസ്, 80s സ്റ്റൈലിലെ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോകാൻ അവസരം കിട്ടിയാൽ നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ റിലേറ്റഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏത് ക്ലാസ്സിലേക്ക് പോകാനാണ് താല്പര്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ അവസരം കിട്ടിയാൽ ഏത് കാലത്തേക്കായിരിക്കും നിങ്ങൾ പോവാം? സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്ക് പോകാനാണോ ഇഷ്ടം, കോളേജിൽ പഠിക്കുന്ന സമയത്തേക്ക് പോകാനാണോ ഇഷ്ടം? അതും അതിലും ചെറുതായിട്ട് നമ്മൾ പറയില്ല, ചിലപ്പോൾ വളരെ ചെറുതായിട്ടിരിക്കണോ ഒന്നും അറിയണ്ട, സുഖമായിരുന്നു ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകണമെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഏത് ഏജ് ടൈമിലേക്ക് പോകാനായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം? ഓ, സമാധാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ, രാഹുൽ പറയുന്നതാണ്. ഓക്കെ, പഴയ കാലത്തേക്ക് പോകാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടുമായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒരു പീസ്ഫുൾ ആയിരുന്നു എന്നുള്ള രീതിക്കായിരിക്കാം രാഹുലിൻ്റെ ആ ഒരു മറുപടി വന്നിട്ടുള്ളത്. ഈ ഒരു പഴയ കാലത്തെ ട്രെൻഡുകളും ഫോട്ടോസും ഒക്കെ വരുന്ന സമയത്ത് പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഏത് സ്റ്റേജ് ഓഫ് നിങ്ങളുടെ ലൈഫിനെ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ എന്നാൽ ഈ വിശേഷം പറയുന്ന സമയത്ത് അതിന് പറ്റിയൊരു പാട്ട് വേണ്ടേ, യവന കഥയിലെ ആ പാട്ട് തന്നെ കേൾക്കാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: കാലാപാനി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. ഇൻസ്റ്റയിൽ അങ്ങനെ തരംഗമായിട്ട് റെട്രോ ട്രെൻഡ് ഇങ്ങനെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 80 സ്റ്റൈൽ എന്നുള്ള പേരിൽ ചാറ്റ് ജിപിടിക്ക് നമ്മൾ ചെറിയൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, നമ്മുടെ ഫോട്ടോസ് വരുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ പല പല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ അങ്ങനെയുള്ള കുറേ ഫോട്ടോസും നമ്മൾ വീഡിയോസും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടേക്കും ഒരുപാട് പേര് ആ ട്രെൻഡ് സെറ്റാക്കി അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, ഒരുപാട് പേര് അത് ട്രൈ ചെയ്തിട്ട് ആ ഫോട്ടോസ് അയച്ചു തരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ രാഹുലിൻ്റെയും ഒരു അടിപൊളി ഫോട്ടോ എത്തിയിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ആണ് രാഹുൽ അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട് രാഹുൽ. നെക്സ്റ്റ് അജീഷ് വയലിലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അജീഷ് വയലിലിൻ്റെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ട്രെൻഡ്, 80 സ്റ്റൈൽ ട്രെൻഡ് ആണ് ആൾ അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി, അതും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോസ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, എൻ്റെ പേര് നവാസ്, വൈഫിൻ്റെ പേര് ഷരീഫ. ഒരു വോയിസ് മെസ്സേജ് ഒന്ന് വിഷ് ചെയ്യാമോ? എൻ്റെ വൈഫിന് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടുകൂടി നവാസിനും ഷരീഫയ്ക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് ദാ നമ്മൾ സ്പെഷ്യലി പറയുന്നു കേട്ടോ. ആഹാ, അടുത്തൊരു ഫോട്ടോ 80s വൈബ് എന്ന് പറഞ്ഞിട്ട് ടീമായിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ ഫോട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയുന്ന ആളുകളാണല്ലോ ഇത്. നമ്മുടെ ക്യൂൺ ഇവൻസിൻ്റെ പിന്നിലുള്ള ഫുൾ ടീമാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു കിടുക്കാച്ചി ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, 80s വൈബിൻ്റെ ഒരു തകർപ്പൻ ഫോട്ടോ ആണ് വന്നിട്ട്. സൈമൺ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, എനിക്കിവിടെ എസ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എസ് എന്ന് പറഞ്ഞത്. എനിവേ, സൈമൺ ആണ് അത് തകർപ്പൻ ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് അജ്ലേഷ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞിട്ട്, 80s വൈബ് എന്ന് പറഞ്ഞിട്ട് അജ്ലേഷിൻ്റെ ഒരു തകർപ്പൻ ഫോട്ടോ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രയാഗിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള ഫാമിലി ഫോട്ടോ ആണ്. ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോ. നെക്സ്റ്റ് ജെറിൻ ആണ്, ജെറിൻ്റെ ഫോട്ടോ. ഓ, ജെറിന് തകർപ്പൻ ഒന്നും പറയാനായിട്ടില്ല. ജെറിൻ്റെ മനീറ്റയാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാരാണ്, പേരില്ല കേട്ടോ. പേരും കൂടെ ഒന്നും അയച്ചാൽ അടിപൊളിയായിരിക്കും. അൻസാരി എന്നാണോ പേരെന്ന് ഞാനിങ്ങനെ ഊഹിക്കുകയാണ് കേട്ടോ. കാരണം നേരത്തെ അയച്ച മെസ്സേജിൽ നിന്നും അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും. ലുബ്നയുടെ അക്കൗണ്ടിൽ നിന്ന്. വാ, ക്യൂട്ടാണ്. ലുബ്നയും റാഷിഫും ആണ് കേട്ടോ. അടിപൊളിയായിട്ട്, സൂപ്പർ ഫോട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. AK അക്കൗണ്ടിൽ നിന്നും പഴയ കാലത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചോദിച്ചു വരായിരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു പഴയ കാലത്തെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ് AK എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നിമിഷയാണ്. നിമിഷയും ഫാമിലിയും ഭയങ്കര ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി. എനിക്ക് ചാറ്റ് ജിപിടി എല്ലാവർക്കും നല്ല ഫോട്ടോസാണ് തന്നല്ലേ. ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും തരാത്ത നല്ല ക്യൂട്ട് ക്യൂട്ട് ഫോട്ടോസ് ഇതാ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ എൻ്റെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയും ഒക്കെ എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു 80s ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ഇത്രമാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മൾ ഏത് സമയത്തേക്കാണ് ഒന്ന് ബാക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് സമയത്തേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചു വന്നത്. നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. എന്നിട്ട് ആളുടെ മറുപടി എന്താണെന്ന് കൂടി കേൾക്കാം.
1: ഞാൻ യൂസഫ് അലി പെരുന്തൽമണ്.
0: ഏത് സമയത്തേക്ക് പോകാൻ ഇഷ്ടം?
1: എനിക്ക് സ്കൂൾ പഠിക്കുന്ന സമയം, ക്ലാസ്സിലെ സ്കൂൾ പോകാനൊരു എല്ലാരും കാണണം എന്നുള്ളൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. മറ്റേത് നമുക്ക് ഒരു ശനി ഞായറും വന്നു കഴിഞ്ഞാൽ വിഷമമാണ്, കാരണം കൂട്ടുകാരെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോ സ്കൂളുള്ള ദിവസങ്ങള് ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടുകാരെന്നുള്ളൊരു മൈൻഡാ.
0: കൂട്ടുകാരുടെ കൂടെയുള്ള സമയമാണ്,
1: കൂടെയുള്ള സമയം. അത് സ്കൂൾ പഠിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ഇറങ്ങാനാണെങ്കിലും സിനിമ പോകാനാണെങ്കിലും ക്ലാസ് കട്ടിയത് സിനിമ പോകാതെ അല്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പൊ എല്ലാം മൊബൈലിലുള്ളതുകൊണ്ട് എന്തിപ്പോ നമുക്ക് അന്നേരം എന്റർടൈൻമെന്റ് എന്നുള്ള സിനിമ കാണാൻ അത്രേ ഉള്ളൂ.
0: നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന ഒരു ഹരായിരുന്നു.
1: അതെ അതെ.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: യൂസഫ് അദ്ദേഹമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. പഴയ സ്കൂൾ കാലത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സുനീഷ് കുമാറിൻ്റെ ഒരു ഒരു ഫാമിലി ഫോട്ടോയും എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഫോട്ടോ. ഗുഡ് മോർണിംഗ് നിസ്സ എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്, നമ്മുടെ റംഷീദാണ്. വെരി ഗുഡ് മോർണിംഗ് റംഷീദ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഫൈസൽ വലപ്പാടിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നിഷാദ് ആലപ്പുഴ, രണ്ടുപേരും ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. റഷീമിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, റഷീമും നസ്മിനെയാണ് കേട്ടോ. അവരുടെയും ആ ഒരു 80s ലുക്കിലുള്ള ആ ഒരു ഫോട്ടോ നമുക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, എന്റെ കൂട്ടുകാരൻ സുദീപ് ബാബുവിന്റെ ജന്മദിനമാണ്, ഒരു ആശംസ പറയാമോ? തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സുദീപ് ബാബുവിന് റിജീഷ് ആണ് വളരെ സ്പെഷ്യലായിട്ട് ഹാപ്പി ബർത്ത്ഡേ സ്നേഹത്തോടു കൂടി ഇത് വിഷ് ചെയ്യുന്നത്.

അടുത്തൊരു കിഡിലിൻ ഫോട്ടോ എത്തിയിട്ടുണ്ട്. റഫീഖ് അഹമ്മദ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ആ ഫോട്ടോ എത്തിയിട്ടുള്ളത്. ബ്രദേഴ്സ് ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ളൊരു ഒരു കിടുക്കാച്ചി ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് അഷ്കറുടെ ആണ്. അഷ്കർ പി ഹംസയുടെ അക്കൗണ്ടിൽ നിന്നും ദാ ഒരു കിടുക്കൻ ഫോട്ടോ എത്തിയിട്ടുണ്ട്. 80s ലുക്കിലുള്ള ഫോട്ടോസ് ആണ് വന്നിട്ടുള്ളത്. മുജീബിന്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും ഞാനിങ്ങനെ ചോദിച്ചു വരായിരുന്നു, 80s ലുക്കിലുള്ള ഫോട്ടോസ് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോഷ്യൽ മീഡിയയിൽ, എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ പഴമേനെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഏത് സമയത്തേക്ക് നിങ്ങളുടെ സ്കൂൾ ടൈമിലേക്ക് ഒന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്ന് സ്കൂൾ ടൈമിലേക്കാണോ കോളേജ് ടൈമിലേക്കാണോ, അതല്ല അതിലും ചെറുപ്പമായിട്ടുള്ള സമയത്തേക്ക് പോകാനായിട്ടാണോ ആഗ്രഹം എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പഴമേനെ ഇത്രമാത്രം ഒരു ട്രെൻഡായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ തന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന സമയത്ത് നിങ്ങളും ആ ഒരു ചാറ്റ് GPT പ്രോംപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് 80s സ്റ്റൈൽ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നമുക്കൊന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. രസമായിട്ട് 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു ഫോട്ടോസൊക്കെ വരുന്ന സമയത്ത് എനിക്ക് വന്നു ആ ഫോട്ടോയിൽ ഒരുപാട് പേരിട്ട ഒരു പാട്ടുണ്ടായിരുന്നു. സത്യ മൂവിയിൽ ഇളയരാജ സർ മ്യൂസിക് ചെയ്ത് SPBയും ലതാ മങ്കേഷ്കറും ചേർന്ന് പാടിയൊരു ബ്യൂട്ടിഫുൾ തമിഴ് പാട്ടുണ്ട്. ആ പാട്ടിലേക്കാണ് നീ

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: കിടിലൻ കിടിലൻ ഫോട്ടോസ് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. ഇലിയാസിന്റെ മെസ്സേജ് ഉണ്ട്, 80s എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പൊളപ്പൻ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആരാണ് അയച്ചു തന്നിരിക്കുന്നത് എന്ന് നോക്കട്ടെ കേട്ടോ. അടുത്ത് അയച്ചിരിക്കുന്ന ആളുടെ പേരില്ല, ഫോട്ടോ എത്തിയിട്ടുണ്ട്, അടിപൊളി. പിന്നെ വന്നിരിക്കുന്നത് വിവേക് ആണ് ഈ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത്. വിവേകിൻ്റെയും ഒരു തകർപ്പൻ 80s ലുക്കിലുള്ള ഒരു സൂപ്പർ ഫോട്ടോ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. വിവേക് എല്ലാവരുടെയും ഫോട്ടോ അടിപൊളി, എല്ലാവരും സൂപ്പറായിട്ടുള്ള എന്താ പറയുക, കിടിലൻ ലുക്കിലുള്ള ഫോട്ടോസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാംലാൽ. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് 80s ലുക്കിലുള്ള ഈ ഫോട്ടോസ് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പഴമേനെ നമ്മൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ നിങ്ങൾ ചോദിച്ചു തരുകയാണ്. കൂടെ തന്നെ ഒന്ന് പഴയ കാലത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് സമയമായിരിക്കും നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോങ്സ് എല്ലാം ഒരേ പൊളി. താങ്ക് യു സോ മച്ച്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ നിസ ആൻഡ് ടീം സോനോ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടികൾ ഇനിയും ഒരുപാട് പേര് പല പല അഭിപ്രായങ്ങൾ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അടുത്തൊരാൾ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഏത് സമയത്തേക്കാണ്, സ്കൂൾ ടൈമാണോ കോളേജ് ലൈഫാണോ അതല്ല അതിലും ചെറുപ്പമുള്ള സമയത്തിലേക്ക് പോകാനാണോ ലൈഫിൽ ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നു. എന്തുണ്ട് മഞ്ജു, വിശേഷം, സുഖാണോ? അപ്പൊ പറഞ്ഞു, എന്ത് 80s ട്രെൻഡ് ഫോട്ടോസ് ട്രൈ ചെയ്തോ?
1: ഞാൻ ട്രൈ ചെയ്തില്ല, ഐ ഡോണ്ട് നോ, ഞാനത് ചെയ്തില്ല, തോന്നിയില്ല. ഐ മീൻ ബാക്കി എല്ലാവരുടെയും ഫോട്ടോസ് ഇങ്ങനെ കാണുമ്പോ വാവ് നൈസ് എന്ന് വിചാരിച്ചിട്ട് ഞാനേ ട്രൈ ചെയ്തില്ല ആക്ച്വലി. അല്ല, ഞാൻ ആക്ച്വലി അതെന്റെ മൈൻഡിൽ വന്നില്ല കേട്ടോ, 80s ഫോട്ടോസ്. ബിക്കോസ് 80s കുറച്ച് ഫോട്ടോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പഴയ ഫോട്ടോസ്. അപ്പൊ അത് ഇത് കണ്ടാ പോരെ, ഇനി പ്രത്യേകിച്ച് ചാറ്റ് GPT-നോട് കൂടെ ചോദിക്കണോ എന്നുള്ളൊരു
0: മൈൻഡ് വന്നു. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പഴമേനെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായിരിക്കും?
1: എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഒരു സ്കൂള് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോളേജിലേക്ക് കയറുന്ന അല്ലെങ്കിൽ ആ കയറി കഴിയുന്നൊരു, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് +1 +2 അല്ല, ഐ തിങ്ക് പ്രീ ഡിഗ്രിയാണ്. അപ്പൊ ആ കയറുന്ന സമയത്തുള്ള ആ ഒരു ആ സമയമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ആ സമയമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് നമുക്കൊന്നും അറിയില്ല, കോളേജ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം ആ ഒരു ഇതും, പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പുതിയ കൂട്ടുകാരും ഒക്കെ, അതാണ് എനിക്ക് ഏറ്റവും, അതായത് ആ ഒരു കാലം
0: ഏറ്റവും ഇഷ്ടം.
1: അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടുന്നു. ആ ഫ്രണ്ട്സ് എല്ലാരും ഇപ്പോഴും അതേപോലെ കോണ്ടാക്ടിലുണ്ട്. സോ അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടം, അതായത് കോളേജ് പ്രീ ഡിഗ്രിയിൽ നിന്ന് കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് എനിക്ക്. പിന്നെ ആ സമയത്താണല്ലേ നമുക്ക് ചെറിയ ചെറിയ കുട്ടി എന്താ പറയാ ക്രഷ്, അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ മക്കളടുത്തൊക്കെ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് മക്കളിരുന്ന് ചിരിച്ചിട്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു
0: എന്നൊക്കെ ചോദിക്കും.
1: എന്നൊക്കെയുള്ളൊരു ചോദ്യവും അവരോട് ഇങ്ങനെ പറയലും, അപ്പൊ അതൊക്കെ ആ കാലമാണ്. ഞാന് കരമന NSS കോളേജിലാണ് പഠിച്ചത്,
0: ട്രിവാൻഡ്രത്ത് അല്ലേ,
1: ട്രിവാൻഡ്രത്ത്. ഒരു മറക്കാൻ പറ്റില്ല, എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ എപ്പോഴും ആ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴും അതേപോലെ ഉണ്ട്,
0: കോണ്ടാക്ടിലുണ്ട്.
1: യെസ് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോ, എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും, അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും.
0: അങ്ങനെ
1: അതെ കാലഘട്ടം.
0: അപ്പൊ ഈ വിശേഷങ്ങൾ റേഡിയോ സോണോയിൽ പറഞ്ഞെന്ന് ഇന്ന് ഗ്രൂപ്പിൽ പറയണം.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ അടുത്ത പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. മഞ്ജു, ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വേറെ പാട്ടൊന്നും വന്നില്ല കേട്ടോ, ഈ പാട്ട് തന്നെയാണ് മനസ്സിലേക്ക് വന്നത്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunam. ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at infomari.com.
5: Welcome here, this is Vishal.
6: You're listening to
5: Radio Sunam 91.7.

0: Malabar Golden Diamonds Morning Sawari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: Radio Suno 91.7 FM.
4: 80s സ്റ്റൈലിൽ ട്രെൻഡായി നിൽക്കുന്ന ഫോട്ടോസിനെ കുറിച്ചും ആ ഒരു പഴമ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ചു വരുന്ന സമയമാണ് മോർണിംഗ് സവാരിയിൽ. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന അടുത്ത ഇവന്റിനായിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായകൻ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നലെ നമ്മൾ മുഴുവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ആ ഒരു പേരും മനസ്സിലാക്കി കഴിഞ്ഞു. ഷഹബാസ് അമൻ എന്ന് പറയുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ അദ്ദേഹമാണ് നമ്മുടെ ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യം നമ്മൾ ഗസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇവൻറ്റിന് നിങ്ങൾക്ക് പേരിടാം. ഷഹബാസ് അമൻ വരുന്ന ക്യൂൻ ഇവൻറ്റ്സ് ഒരുക്കുന്ന അടുത്ത ഇവൻറ്റാണത്. അപ്പോൾ ആ ഒരു ഇവൻറ്റിന് നിങ്ങൾക്ക് പേരിടാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഷഹബാസ് അമൻ എന്ന് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടുകളൊക്കെ മനസ്സിലേക്ക് വരുന്ന ടൈമിൽ ഈ ഒരു ഇവൻറ്റിന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരെന്താണ്, ആ പേര് നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചിടാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പേരുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും സെലക്ട് ആവുന്ന പേര് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നമുക്ക് അയക്കുന്ന ആൾക്ക് ഒരു സമ്മാനം കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള പേരുകൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അയച്ചാലും മതി. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു പേരിൻ്റെ സജഷൻസ് കൂടി പോരട്ടെ. ഷഹബാസ് അമൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഒരു ഇവൻ്റ് ആകുന്ന സമയത്ത് ഏത് പേരായിരിക്കും ആ ഒരു ഇവൻറ്റിന് കൂടുതൽ കൊടുക്കാൻ യോജിക്കുക. അപ്പം നിങ്ങളുടെ സജഷൻസ് ആണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്. മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരുകൾ പോരട്ടെ. ദാ ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള പേരുകളൊക്കെ നിഹാസ് അലി അയച്ചു വന്നിട്ടുണ്ട്. ഈ പേര് പൊളിക്കില്ലേ, ഇത് സെറ്റല്ലേ, ഈ പേര് ഇട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നു. അടിപൊളിയല്ലെന്ന് ചോദിക്കുന്നു. അടിപൊളി ഒരു പേര് തന്നെയാണ് ആള് നിഹാസ് അലി ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും അയക്കാവുന്നതാണ്. 5000 നമ്പറിലേക്ക് നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന മനോഹരമായിട്ടുള്ള പേരുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയൊരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഒരു 80s വിശേഷങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാട്ടുകളിലേക്കൊക്കെ വന്നത്. അപ്പം നമ്മൾ കേട്ട് തുടങ്ങിയ പാട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും ആസ്വദിക്കുന്ന പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. സമയം 7 കഴിഞ്ഞ് 53
5: ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്കാൻ നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds Morning Safari,
7: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസാ സുഹൈൽ ഇന്റർനാഷണൽ ഫാൽക്കൺ എക്സിബിഷന് ഇന്ന് തുടക്കം. ഇന്ന് ആരംഭിച്ച് 12-ാം തീയതി വരെയാണ് പ്രദർശനം. രണ്ടാമത് ഓട്ടോണമസ് ഇ മൊബിലിറ്റി ഫോറത്തിന് ദോഹയിൽ തുടക്കമായി. ഓട്ടോണമസ് ഇ മൊബിലിറ്റി ഫോറത്തിന്റെ 2-ാം എഡിഷനാണിത്. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. പൊതുജന സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെയും ഭാഗമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം ഔദ്യോഗിക ഡിജിറ്റൽ ആപ്ലിക്കേഷനായ ഔൺ വഴി 38 പുതിയ ഓൺലൈൻ സേവനങ്ങൾ കൂടി പുറത്തിറക്കി. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ഉപഭോക്താക്കൾക്ക് ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് വെറ്റിനറി, കാർഷിക സേവനങ്ങൾ എന്നിവ കൂടി ഓൺലൈനിൽ ലഭ്യമാക്കിയത്. തിരിച്ചുവരവിന്റെ ഇന്നിംഗ്സുമായി ഇഷാൻ കിഷൻ. ദുലീപ് ട്രോഫി ഫൈനലിലാണ് ഇഷാൻ കിഷന്റെ മികച്ച പ്രകടനം.
1: സുനോ അപ്ഡേറ്റ്സ്. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാം.

0: അർജിത് സിംഗിന്റെ മനോഹരമായ ശബ്ദത്തിൽ ആ ഒരു പാട്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. September 8th, ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇന്നൊരു 80s വൈബ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. കാരണം ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോസ് മാത്രമാണ്, ആ ഒരു വിന്റേജ് ഫോട്ടോസ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും പഴമയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും പല പല അഭിപ്രായങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ ഇങ്ങനെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കൂടി നമ്മളുടെ കൂടെ ഇതാ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നോ? ഇപ്പൊ എല്ലാരും 80s ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മള് പഴമയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്?
1: പഴമയാണ് സ്വർഗം.
0: സുഖം?
1: സുഖമല്ല, സ്വർഗം ആയിരുന്നു പഴമ. ഇപ്പോഴത്തെ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് എവറിത്തിങ് ഈസ് ആർട്ടിഫിഷ്യൽ അല്ലെ. ഈവൻ എല്ലാവരും ദേ വോണ്ട് ടു അപ്ലോഡ് ഫോട്ടോസ്, അതല്ലാണ്ട് അതിൽ ഒരു സന്തോഷവും കാണുന്നില്ല. എല്ലാവർക്കും ഞാൻ ഏത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം, എങ്ങനത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ എനിക്ക് ലൈക്ക് കിട്ടും ടിക്ടോക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു നല്ല റീച്ച് ആണെങ്കിലും, ഞാനൊക്കെ 80s കിഡ്സ് ആണ്, നമ്മളൊക്കെ 80s എയ്റ്റീസിലുള്ളത്. അന്ന് നമുക്ക് അന്നത്തെ കാലം ആലോചിക്കുമ്പോൾ സ്വർഗമാണ്. ഇപ്പം എല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. അത് എഗെയിൻ ഞാൻ എംഫസൈസ് ചെയ്യുന്നു, ഞാൻ ആരെയും വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല അത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. ഈവൻ മുണ്ടുടുക്കുന്നത് പോലും, എനിക്കൊക്കെ മുണ്ടുടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരുമായിരുന്നു എങ്ങനെയാ മുണ്ടുടുക്കാന്ന്. ഇന്നൊന്നും വേണ്ട, വെൽക്രോ ആണ്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിക്കാം.
0: പക്ഷെ ആ ഒരു സമയം എപ്പോഴും മനസ്സിലുണ്ടല്ലേ, പഴമയുടെയും ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്.
1: തീർച്ചയായിട്ടും അതൊക്കെ ഇങ്ങനെ എന്റെ മനസ്സിൽ, എന്നെ പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും. പക്ഷെ എന്നൊക്കെ വിചാരിച്ചു പഴയതിലോട്ട്, ഈവൻ നമ്മുടെ ഡ്രസ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പഴയ ബാഗീസിലോട്ട് എത്തുന്ന ഒരു കണ്ടീഷനായി ഇപ്പൊ റിയലൈസ് ചെയ്യും. അത് ഇതിനെ ഉൾക്കൊണ്ട് ഒരു പാരലലായിട്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് പോയാൽ ജീവിതം നല്ല സന്തോഷമായിട്ട് പോകും.
0: അതും ഇതും കൂടെ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭംഗി.
1: തീർച്ചയായിട്ടും ഞാൻ അത് ആരെയും തെറ്റ് പറയുന്നതല്ല. വീണ്ടും കേൾക്കുന്നവർ ചിലപ്പോ തെറ്റായിട്ട് വിചാരിക്കുന്ന, ഞാൻ ആരെയും തെറ്റ് പറയുന്നതല്ല. പക്ഷെ എല്ലാം വേണം, നമുക്കൊരു ഫംഗ്ഷൻ ആവുമ്പോ എല്ലാരും കൂടണം.
0: താങ്ക് യു വിളിച്ചൊരു സന്തോഷം ജോണി. അദ്ദേഹം ആ ഒരു പഴമയുടെ ഭംഗിയും ആ ഒരു നല്ല ഓർമ്മകളിലൂടെയൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരുപാട് പേര് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഈ ഒരു 80s ട്രെൻഡ് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ, ആ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾ സെറ്റാക്കിയൊരു ഫോട്ടോ ഉണ്ടല്ലോ, ഒരുപാട് പേര് ഫോട്ടോസ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേട്ടു തുടങ്ങിയ ആളുകൾക്കും ആ ഒരു ഫോട്ടോസ് നിങ്ങൾ സെറ്റ് ചെയ്ത് ചാറ്റ് GPT എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടേക്ക് അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്കും ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ്. ഇതാ ഒരുപാട് പേര് ഇതാ വീണ്ടും ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. തണൽമരം ഗേൾസ് ഇൻ 1980s എന്ന് പറഞ്ഞിട്ട് അവരുടെ ടീമിന്റെ ഫോട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ഫുൾ ടീമിന്റെ ഫോട്ടോ ആണ്, തണൽമരം ടീമിലെ എല്ലാവരും ഉള്ള ഫോട്ടോസ് ആണ്. ജെറിൻ ആണ് ആ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ഫോട്ടോസ് സെറ്റാക്കിയവരുണ്ടെങ്കിൽ അടുത്ത ഷഹബാസിന്റെ മെസ്സേജ് ഉണ്ട്, ഒരു ക്യൂട്ട് ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫോട്ടോസ് പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. ഒരു 80s ട്രെൻഡ് വൈബിൽ നമ്മൾ ഇന്ന് പോകുന്ന സമയത്ത് അതിന് പറ്റിയൊരു പാട്ട് കൂടി വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ നാടോടിക്കാറ്റ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് മോർണിംഗ് സവാരി ഇനി എത്തുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. September 8th, ചൊവ്വാഴ്ച ദിവസം മോർണിംഗ് സവാരി ഇന്നൊരു 80s വൈബ് പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അടുത്തൊരു ഫോട്ടോയും കൂടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പേര് കൂടി വെച്ചോളൂ കേട്ടോ, ഫോട്ടോസ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി കേട്ട് ആസ്വദിക്കുകയാണ് മോർണിംഗ് സവാരിയിൽ.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
2: Malabar Golden Diamonds Morning Safari.
3: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: 91.7 FM.
1: Qatar's favorite radio station.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്സ് ആണ്. ഗുഡ് മോർണിംഗ് അപുണ്ണി.
3: ഹായ്, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്
3: വിന്റേജ് നിസ.
2: ഇന്ന് അങ്ങനെ വിളിക്കേണ്ടി വരും.
3: വിന്റേജ് നിസ
2: സെറ്റപ്പ് രാവിലെ തുടങ്ങിയതാണ്.
3: തീർച്ചയായിട്ടും ഞാൻ ഇത് ഇന്നലെ രാത്രി ഇത് കണ്ട സമയത്ത് തന്നെ ഞാൻ ഉറപ്പായിട്ടും ചിന്തിച്ചിരുന്നു നിസ ഇന്ന് ഇത്
2: രാവിലെ ഇതും
3: കൊണ്ടായിരിക്കും വരുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ ഇന്ന് ഞാൻ വണ്ടി എടുത്തില്ല, ഞാൻ ഫൈസൽഖാന്റെ കൂടെ വന്നത്. അപ്പൊ ഫൈസൽഖാൻ ഇങ്ങനെ പറയായിരുന്നു, ഈ നാടുവഴികളിലെ ഈ പാട്ട് കേട്ട സമയത്ത് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വൈശാഖ സന്ധ്യ കഴിയുന്നു, അത് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്ക ഈ പാട്ട് ഇട്ട് കാണൂല്ലേ, രാവിൽ പൂന്തേൻ ഇട്ട് കാണൂല്ലേ, പറഞ്ഞു തീരല്ല ആ പാട്ട് വരും. അപ്പൊ ഞാൻ വണ്ടിയിൽ പറഞ്ഞു, ദേ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു ഈ പാട്ട് വരുന്നില്ലേ എന്ന് ആലോചിച്ചിരിക്കായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഫൈസൽഖ ഭയങ്കര ഇതായിട്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ നമ്മള് പണ്ട് കാലത്ത് സിനിമാ തിയേറ്ററിൽ പോകുന്നതിന് തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് പാട്ടുകൾ ഇടും.
2: ആ പാട്ടിന്റെ ലിസ്റ്റിലുള്ള,
3: ആ പാട്ടിന്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ബെല്ലടിക്കും, അപ്പോഴാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുക. അതിനുശേഷം വീണ്ടും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബെല്ലടിക്കും. അപ്പൊ പഴയ കാല ഓല തിയേറ്ററുകളുടെ കഥയാണ്
2: ആള്
3: പറഞ്ഞു വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കത് അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ
2: കുറവായിരിക്കും,
3: വളരെ കുറവൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ സിനിമകളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് കൂവപ്പടി ധന്യ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്, അമ്മ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു സിനിമ കാണിക്കാൻ
2: കൊണ്ടുപോകും.
3: അങ്ങനെ കണ്ടിട്ടുള്ള പരിപാടികൾ മാത്രമേ. അപ്പൊ ശരിക്കും ഇത് ഈ പഴമയിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവർക്കും
2: ഭയങ്കര ഇൻട്രസ്റ്റോ ഇഷ്ടമോ
3: എന്താണെന്ന് അറിയില്ല. അത് ആ ഒരു കാലത്തെ എങ്ങനെ കണക്ട് ചെയ്യപ്പോ ആ വണ്ടിയിലിരുന്ന എല്ലാവരും പഴയ കാലത്തെ കുറിച്ച്
2: സംസാരിച്ചു ആ സമയത്ത്.
3: അതാണ് ഇതൊരു ഭയങ്കര സംഭവം,
2: ഭയങ്കര സംഭവം. എന്താന്ന് ഇതിന് കാരണം പിടികിട്ടിട്ടില്ല.
3: അതിന് ചാറ്റ് ജിപിടി ഇപ്പൊ കേരളത്തെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
2: ചാറ്റ് ജിപിടി നിങ്ങൾ ഇത് എവിടെയുള്ള
3: ഇത് ഏതാ യൂണിവേഴ്സ്
2: മനസ്സിലാവുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡുമായിട്ട് നിങ്ങൾ വരുമല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ എല്ലാരും ഇതാ ഫോട്ടോസ് രാവിലെ മുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാ നിഷാദിന്റെ മെസ്സേജ്. ഞാൻ നിഷാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്യൂൺ ഇവന്റ്സിൽ നിന്നുള്ള
3: കണ്ടിരുന്നു
2: കണ്ടോ. ഓക്കെ, അവരുടെ ഈ ഫോട്ടോ രണ്ടാമതാണ് വരുന്നത്. ആദ്യം എനിക്കത് സൈമൺ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിഷാദ് അദ്ദേഹം ആ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി.
3: അവരുടെ ഗ്യാങ് ഉണ്ടല്ലോ, യൂണിവേഴ്സിന്റെ ഗ്യാങ്.
2: ഓരോരുത്തരും അയച്ചു തന്നായിരിക്കാം. ഓക്കെ, അബിൻ തോമസ്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിസ് മരിയ ഉണ്ടല്ലോ മംഗലെ, അപ്പൊ ജിസ് മരിയയും ഹസ്ബൻഡ് കൂടെ ഉള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. ഓ ഫരീസാദ്,
3: നമ്മുടെ കുടുംബക്കാരുടെ ഫോട്ടോ
2: മൊത്തം. ഇന്ന് വേൾഡ് ഫിസിക്കൽ തെറാപ്പി ഡേ ആണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫരീസാദ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സന്തോഷ് ജി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ സന്തോഷ് ജി വെള്ളിയറയ്ക്കും കുടുംബത്തിനും നമ്മളുടെ ഐരൂർ ഗ്രാമം കുടുംബത്തിന്റെ ആശംസകൾ എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഒക്കെ പറയുന്ന സമയത്ത് അപ്പൊ എത്ര രസമുള്ള പേരുകളാണെന്നറിയോ. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു പേര് ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈവനിങ്. ഞാൻ ജസ്റ്റ് രാവിലെ വന്ന് നോക്കിയായിരുന്നു ഏതൊക്കെ പേരുകൾ വന്നെന്നറിയാൻ. ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കൗതുകം വന്ന സമയത്ത് അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ നോക്കിയ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു പേരിന്റെ ഒരു ഒരു പോർഷൻ ഒരാൾ അയച്ചിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു വരുന്നത് ക്യൂൻ ഇവന്റ്സ് അവരുടെ അടുത്ത ഇവന്റുമായിട്ട് ഖത്തറിലേക്ക് എത്തുകയാണ്. ആ ഇവന്റിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാല് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള പറഞ്ഞു പാടുന്ന ഒരു ഗായകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഷഹബാസ് അമൻ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഷഹബാസ് ജി നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്. അദ്ദേഹം കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുകയാണ്. അപ്പോ ആ ഒരു ഇവന്റിന് അപ്പൊ ഇന്നലെ ഞങ്ങൾ ചോദിച്ചു ഒരു ഗായകൻ വരുന്നുണ്ട് ആരായിരിക്കും എന്ന് ചോദിച്ചിരുന്നു.
4: പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
2: അപ്പൊ കാര്യം പിടി കിട്ടി.
3: അപ്പൊ ആ ഒരു ഇവന്റിന് നിങ്ങൾക്കൊരു പേരിടാം, മനോഹരമായ ഒരു പേരിടാം. ആ പേര് സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വമ്പൻ സമ്മാനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ സമ്മാനത്തെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ നടന്നിരുന്നു. അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആ പ്രോഗ്രാം ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മനോഹരമായ ഷഹബാസ് അമൻ ആ പറഞ്ഞു പാടുന്ന ആ ഗായകന്റെ ഒരു പ്രോഗ്രാമിന് ഖത്തറിൽ വരുമ്പോൾ നൽകാൻ പറ്റുന്ന ഒരു പേരെന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, അത് ഞങ്ങൾക്ക് അയച്ചു.
2: തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് 5000917 അയക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറ്റും, ഷഹബാസ് ഷോ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും 80s വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയും ഒരുപാട് പേരുടെ ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വൈബ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ രണ്ട് പാട്ട് എന്റെ മുന്നിലുണ്ട്. ഏത് പാട്ട് ഇടുക എന്നുള്ള കൺഫ്യൂഷനാണ്.
3: വോട്ട്
2: എന്ന് ചോദിക്കേണ്ടി വരും. വന്ദനം സിനിമയിലെ കവിളിണയിലുണ്ട്, പിന്നെ ഇന്നി തീരം തേടും
3: തിരയിടും. ഏറ്റവും കൂടുതൽ മെസ്സേജ്
2: വരുന്നത്
3: വേണോ
2: അതോ തിരയുടെ പാട്ട് വേണോ, ഏത് പാട്ട് വേണം എന്നൊരു ഒരു കൺഫ്യൂഷൻ. ഓപ്ഷൻ ടു സാജിദ് ബിൻ പറയുന്ന ഓപ്ഷൻ ടു, ഒന്നും ചിന്തിക്കണ്ട,
3: ചർച്ചയില്ല
2: കാര്യത്തിൽ. എന്തിനാണ് സംശയം എന്നാണ് ചോദിക്കുന്നത്. വന്ദനം അടുത്ത് അങ്ങനെ ഒരു വോട്ടൂടെ കൂടുതൽ വരികയാണെങ്കിൽ നമ്മള്
3: ഏതിനാണോ കിട്ടുന്നത്
2: അതിലേക്ക് പോകാം. നമുക്ക് രണ്ടും നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം ഏത് ഓക്കെ, വന്ദനം
3: തീരം തേടും
2: പാട്ടിൽ തീരം തേടും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു തീരം തേടിലേക്ക് പോയതിന് തീരം തേട് എന്താ വന്നുകൊണ്ടിരിക്കുന്നു.
3: ഇങ്ങനെ എൻഗേജ് ചെയ്ത് പോവാൻ രാവിലെ തന്നെ നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു പോവാൻ
2: ഒരു സുഖം
3: ഒരു മനസ്സുഖം.
2: ഓക്കെ, അപ്പം ദാസേട്ടന്റെ ആ ഒരു ശബ്ദത്തിൽ ആ പാട്ട് തന്നെ വരികയാണ്. സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്.

hits all day. This is Radio Suno 91.7 FM. Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ.

0: റോബിൻഹുഡ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കും. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നസീമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഞാനും ട്രൈ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു 80s സ്റ്റൈലിലെ ഫോട്ടോ അടിപൊളിയായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രവീണിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പ്രവീൺ ഫിലിപ്പ് വർഗീസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ വൈഫ് ആഞ്ജലീൻ സാറ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് നസീം മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഫിസിയോതെറാപ്പി ഡേ ആണ്, അപ്പൊ അതിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾസോ നാളെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ വിഷസം എന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ ഫിലിപ്പ് വർഗീസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് പിറന്നാൾ ആശംസകൾ നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ, വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നീ തീരം പാട്ട് വെച്ചില്ലേ, ആ സമയത്ത് ഒരുപാട് കോളുകൾ വന്നേ, ഒരുപാട് മെസ്സേജുകൾ വന്നു. സാജിദ് ബിൻ യൂസഫ് അദ്ദേഹം പറയുന്നത്, ഈ പാട്ട് ആക്ച്വലി ഉല്ലാസ് പന്തളം ചേട്ടൻ ഒരു കോമഡി ഡാൻസ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനും അത് കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് ഉല്ലാസ് പന്തളം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഫരീസാദിന്റെ മെസ്സേജ് മാത്രമല്ല, ഒരുപാട് ആളുകള് പല പേരുകള്, വളരെ നല്ല നല്ല പേരുകള് നമ്മുടെ ഷഹബാസ് അമൻ പ്രോഗ്രാമിന് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
1: ഓക്കെ, നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ അയച്ചിട്ടുള്ളൂ 5000970917. കൂടുതലും ഇമ്മാനുവൽ, അദ്ദേഹത്തിന്റെ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. ഇന്നീ തീരം തേടും എന്ന് കേട്ടപ്പോ അറിയാതെ വോളിയം ഒന്ന് കൂട്ടി ഒന്ന് ചെറുതായിട്ടൊക്കെ ഡാൻസ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ പോയത്.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ യാത്ര അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. മറ്റേ സ്റ്റിയറിംഗിൽ താളം പിടിച്ച് വണ്ടിയിലിരുന്ന് മനസ്സുകൊണ്ട് ഡാൻസ് ചെയ്തു പോയി എന്നുള്ളതാണ്.
1: ഹരിഹർ നഗറിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പ്ലേ ആയോ?
0: ഉറപ്പായിട്ടും
1: പ്ലേ ആയോ, ഇല്ലെന്ന് തോന്നുന്നില്ല.
0: ഓക്കെ, അത് അതിലേക്ക് എത്തുന്നതായിരിക്കും.
1: ഓക്കെ, ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അനന്തു രാജു ആണ് ആ പാട്ട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അത് പാട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ലിജോ ജോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കുറച്ചു മുമ്പ് ചോദിച്ചതിന് മെസ്സേജുകൾ, ഒത്തിരി പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറി വിഷസിലേക്ക് വരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അസീം ആൻഡ് ജസീന, അവരുടെ അവർക്കാണ് സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ നമ്മളുടെ എല്ലാവരുടെയും വക സ്പെഷ്യൽ ആശംസകൾ. അവരുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ അതിന്റെ ആശംസകളാണ് പറയുന്നത്. നൌഷാദിന്റെ മെസ്സേജ് ഉണ്ട്. നൌഷാദ് എന്താ ഒരു കിടുക്കൻ ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. 80s സ്റ്റൈലിലുള്ള ഒരു സൂപ്പർ ഫോട്ടോ അയക്കുന്നു. നെക്സ്റ്റ് ജാസിമാണ് ഫോട്ടോ അയക്കുന്നത്. എന്റെ 80s ലുക്ക് എന്റെ ഉപ്പയുടെ പഴയ ഫോട്ടോ പോലെ തന്നെയായി വന്നു
0: എന്ന് പറഞ്ഞിട്ടാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു ഫോട്ടോ ജാസിമാണ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ, അടിപൊളി.
0: ഓക്കെ, എന്തായാലും നമുക്ക് വന്ന ചില പേരുകള്, സജഷനിൽ വന്ന ചില പേരുകളിലേക്ക് ഒന്ന് പോവാണ്. സോൾഫുൾ ഷെഹബാസ്, ഗസൽ രാവ്, ഷെഹബാസ് ഇൻ മെലഡി, ഗസൽ ഇ ദോഹ, നിലാവും ഗസലും, ഒരു ദോഹാരാവ്, ഡെസേർട്ട് ആൻഡ് ഗസൽ, സാൻസ് ആൻഡ് മെലഡി, ഓക്കെ, ദ ഷെഹബാസ് അമൻ മഹ്ഫിൽ, ഷെഹബാസ് അമൻ എക്കോസ് ഓഫ് ദ സോൾ, ഓക്കെ, ഗസൽ ഇ ദോഹ. എത്ര പേരുകളാണ് നോക്കി,
1: മനോഹരമായിട്ടുള്ള പേരുകള്. ഇഫ്തിക്കറുടെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, പ്രണയ നിലാവ്,
0: ഓക്കെ,
1: സൂഫി ഇൻ ദോഹ, അമൻ കി ആവോസ്, റുഹാനി, പറ്റേ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: കൽബിലെ ഖത്തർ, മരുഭൂമിയിലെ മധുരഗീതം, മണൽക്കാറ്റിലെ ഈണം, ഇങ്ങനെയൊക്കെ പേരുകൾ വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ സജഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇന്നും നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. മെസ്സേജിലൂടെ ആ ഒരു വിശേഷങ്ങൾ അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട്,
0: നമ്മൾ നേരത്തെ കുറച്ചുപേരെ നിരാശപ്പെടുത്തിയിരുന്നല്ലോ, വന്ദന മൂവിയിലെ പാട്ട് വെക്കണോ,
1: ഇല്ല
0: രാവിലെ അല്ലേ പോയെ, വന്ദനത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
1: ഓക്കേ.

0: this Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസം September 8 നിസ നമ്മള് നമ്മളെല്ലാവരും നമ്മുടെ ഫോട്ടോ 80സിലേക്കാണ് കൊണ്ടുപോയത്. നമ്മള് ഫോട്ടോസ് എടുത്തിട്ട് നമ്മള് പറഞ്ഞു 80സിലേക്ക് മാറ്റി തരാനാണ് ചാറ്റ് GPT-യോട് അല്ലെങ്കിൽ ജിമ്നിയോട് പറഞ്ഞത്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും വളരെ പരിചിതരായ ഒരു സുഹൃത്തുണ്ട്, ആർ ജെ മിഥുൻ. ദുബായിലെ മിഥുൻ ചേട്ടായി അല്ല കേട്ടോ, മിഥുൻ ചേട്ടനല്ല, ആർ ജെ മിഥുൻ. നാട്ടില് 70s, 80s, 90s, 2000, 2010, 2020 അതിന്റെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസകരമായിട്ട് തോന്നി.
6: അതിന്റെ കുറെ വെറൈറ്റീസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതിനകത്ത് എന്ത് വെറൈറ്റി ചെയ്യാന്നുള്ളതാണ് രണ്ടു ദിവസം നമുക്ക് കാണാം.
5: കൺഫ്യൂഷൻ മാറ്റാൻ മിഥുൻ, നമ്മുടെ ദുബായിലെ മിഥുൻ രമേശ് അല്ല, മറ്റൊരു മിഥുനാണ്. നിങ്ങൾ കരിക്ക് സീരിയസ് ഒക്കെ കാണുമ്പോ ഇടയ്ക്ക് അദ്ദേഹം വന്ന് പോവാറുണ്ട്.
6: തീർച്ചയായിട്ടും സനിൽജിയുടെ മെസ്സേജ് ഉണ്ട്. സനിൽജി പറഞ്ഞ പോലെ തന്നെ പാട്ടുകളുടെ സജഷൻസും അവന് അവരുടെ ഫോട്ടോയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി രണ്ടുപേരും നല്ല ബാക്ക് ടു ദ 80സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ശ്വേത, വേദാന്ത്, നിതിൻ അവരുടെ ഫാമിലിയുടെയും ആ ഒരു ഫോട്ടോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, എന്തായാലും അടിപൊളി എങ്കിൽ പിന്നെ ഒരു കിളി ഇരുകിളി ഉണ്ണികളെ ഒരു കഥ പറയാം, ഉന്നം മറന്ന് മലരമ്പൻ തഴുകുന്ന എല്ലാം എല്ലാം എല്ലാം പോരട്ടെ എന്നുകൂടി എനിക്ക് തന്നെ. അത് നമുക്ക് പിന്നെ 1 to 2 ഒരു 80സ് സ്പെഷ്യൽ ഇന്ന് സെറ്റ് ചെയ്യാമെന്നാണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അല്ലേ
5: അതിലേക്ക് ഞങ്ങൾ എത്തുന്നത്.
6: 1 to 2 നമുക്ക് കേൾക്കാൻ മറക്കണ്ട. 1 to 2. അപ്പൊ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ 1 to 2 നമ്മളത് 1 മണി to 2 മണി വരെയുള്ള സമയത്ത് മാറ്റിനി ക്ലാസിക്സില് നമ്മൾ ഇന്ന് ഒരു 80സ് സ്പെഷ്യൽ കൊണ്ടുവരാൻ ആണ് മനസ്സിൽ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പാട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സജഷൻസും എല്ലാരും 80സിന്റെ സിനിമ തപ്പിക്കോളൂ.
5: അത് മാത്രല്ല,
6: സത്യമാണ്,
5: ഈ 80സ് ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ നമ്മുടെ വിരൽത്തുമ്പിൽ എന്താണോ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെയും ടോക്ക് ഓഫ് ദി ടൗൺ ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ 80സിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പ്രായം കുറഞ്ഞു കാണാനായിട്ടുള്ള ഒരിഷ്ടം. മറ്റൊരു സംഭവം, ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല, എന്റെ ഒരു രൂപം
6: എന്തായിരുന്നു
5: ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം, കൗതുകമാണ്.
6: അതെ, കൗതുക ലേശം കൂടുതലാണ് നമുക്ക്. അതാണ് സന്തോഷ് മാത്യു അതാ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഒരു പഴയ ഫോട്ടോ, അദ്ദേഹം നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഫോട്ടോസും വിശേഷങ്ങളും പറഞ്ഞു വരുന്ന സമയത്ത്, 80സിലൂടെ പോകുന്ന സമയത്ത് ഞാനിനി
5: 80സിലേക്ക് തന്നെ പോകേണ്ടി വരുമോ?
6: പോകേണ്ടി, ഞാൻ അങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന്
5: അവിടേക്ക് പോകേണ്ട സമയമായിരിക്കണം. ഞാൻ വേറൊരു കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്തേക്ക, നേരത്തെ ഇൻഹരിയർ നഗറിലെ പാട്ട്
6: ചോദിച്ചിരുന്നു,
5: അത് പ്ലേ ചെയ്തില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ പോവാണ്. എല്ലാ തോമസ് കുട്ടിമാരും വിട്ടോ 80സിലേക്ക്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: ഇൻ അസോസിയേഷൻ വിത്ത്

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ഡ്രീംസ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കാണ്. ഒരു ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു.
1: ഓക്കെ, ഞാൻ സ്റ്റാറ്റസിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റാറ്റസിലെ പാട്ടുള്ള സിനിമയാണോ ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക്?
0: അതെങ്ങനെ വരെ ചിന്തിച്ചു
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സൂചനകളിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സൂചനകൾ. ഏത് ഓക്കെ, അപ്പൊ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഈ സിനിമ റിലീസ് ആയിട്ടുള്ളത് 89
0: 1989 റിലീസായ ഒരു ചിത്രം. മൊത്തം 80s
1: ജോൺസൺ മാഷാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ,
1: സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് രാജീവ് എന്നാണ്.
2: രാജീവ് എന്നത് പ്രധാന കഥാപാത്രം.
1: '89 റിലീസായ സിനിമ. ജോൺസൺ മാഷാണ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 80s വഴി തന്നെ പോയി കഴിഞ്ഞാൽ പെട്ട ഒറ്റ വാക്കേ ഉള്ളൂ.
0: ഒറ്റവാക്കിൽ ഒതുക്കി വെച്ച
1: ചിത്രമേ. അക്ഷരങ്ങൾ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോൾ 1, 2, 3, 4 അത്രയും അക്ഷരങ്ങളുള്ള ഒരു ഒരു ഒരു മൂവിയാണത്. ഏതാണ്? അല്ല, ചാണക്യൻ അല്ല. അതുപോലെ തന്നെ ഒറ്റ വാക്കേ ഉള്ളൂ. ആ സിനിമയുടെ പേര്
0: രാജീവ് എന്നതാണ് പ്രധാന കഥാപാത്രം. രാജീവ്
1: രാജീവ്
0: രാജീവ്
1: രാജീവ് എന്നാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതാണ്. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ പേരിൽ ഒരു നടിയുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വേറെ വഴിക്കൊക്കെ പോയിട്ടാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകതരം ബ്രില്യൻസ് ഒക്കെയാണ്. റൈറ്റ് ആൻസർ സന്തോഷ് ആണ് ആദ്യ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. സന്തോഷ് മാത്യു റൈറ്റ് ആൻസർ, സിജു സോമൻ റൈറ്റ് ആൻസർ.
0: ഓക്കെ,
1: അപ്പം ഇനി ഇനി ഇനി സിനിമ ഏതാണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ശബ്ദ സൂചന കൂടി എളുപ്പമാക്കാൻ തരുന്നതായിരിക്കും.
0: കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ,

0: Radio Suno 91.7 FM Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സമയം 9 കഴിഞ്ഞ് 27 മിനിറ്റ് ആകുമ്പോൾ മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. കല്യാണം നോക്കുന്നുണ്ടോ?
7: അതെ, വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എം ഫോർ മാരി ത്രൂ ആണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ.
6: ഓക്കെ, കല്യാണം കഴിച്ചതെന്നെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത്, എം ഫോർ മാരി ഒരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും കല്യാണം നടന്നത് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മക്കളുടെ ആവാം, സഹോദരങ്ങളുടെ ആവാം, ബന്ധുക്കളുടെ ആവാം, അങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സംഗമമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്.
7: തീർച്ചയായിട്ടും അതിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000917 എം ഫോർ മാരി എന്ന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. അപ്പൊ എം ഫോർ മാരി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നറിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്.
6: സെപ്റ്റംബർ 12 ആയിരിക്കും അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ നമ്മൾ സാധ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്,
7: അതായത് എം ഫോർ മാരിയിലൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ആർക്കാണെങ്കിലും അതെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എം ഫോർ മാരി ടീം ഖത്തറിലേക്ക് വരികയാണ്. സെപ്റ്റംബർ 11 ഐബിസ് ദോഹ ഹോട്ടലിലായിരിക്കും ടീം ഉണ്ടാവുക. വൈകുന്നേരം 4 മുതൽ 9 വരെ എം ഫോർ മാരി ടീമിനെ നേരിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതായിരിക്കും. അപ്പൊ അവരെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സെപ്റ്റംബർ 11 ഐബിസ് ദോഹയിൽ കൃത്യം 4 എത്തുക.
6: ഓക്കെ, അപ്പൊ അവരുടെ ടീംമേറ്റ്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനും നിങ്ങൾക്ക് അറിയേണ്ടത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എം ഫോർ മാരി ഇത് സോൾമേറ്റ് സീസൺ 4 എത്തി നിൽക്കുന്നത്, അതിന്റെ ഭാഗമാകാൻ നമുക്കും സാധിക്കുന്ന ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്.
7: ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശബ്ദ സൂചന കൂടി തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ ഒരു ശബ്ദ സൂചനയിലേക്ക് പോവുകയാണ്.

0: ജോൺസൺ മാഷിന്റെ
1: മനോഹരമായിട്ടുള്ള
0: മാജിക്കാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്നും പറയാനായിട്ടില്ല.
0: അപ്പൊ
1: ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കണം. 89 റിലീസായ സിനിമയാണ്. സിബി മലയിലാണ് സംവിധാനം. രാജീവ് മേനോൻ എന്നാണ് ഈ സിനിമയിലെ പ്രധാന
0: കഥാപാത്രത്തിന്റെ
1: പേര്. 89 റിലീസായ ഈ ചിത്രം ഏതാണ്?

0: അതെ, വരി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ വേഗം തന്നെ റൈറ്റ് ആൻസർ പോരട്ടെ, 5000917.
1: Chennai Beats.
2: Tamil, head of the R.
3: In the art of Podumakulanda.

0: action.
1: Mona Dinesha, Adimohamana, Adimoham.
0: Horror.
2: Thank you, Pogan. Anuadilla.
0: Or drama.
3: In the Kutumba. In the Sorkaraji.
0: Ishta genre Idanangilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
6: Hi everyone, this is Bharat here.
7: You're listening to Radio Sunno
6: 91.7 KTK

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel

0: ക്രോണിക് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9:41 ആയിരിക്കാണ്. September 8, ചൊവ്വാഴ്ച ദിവസം.
1: 80s കാര്യങ്ങൾ എഴുതി തുടങ്ങിയാൽ തീരില്ല എങ്കിലും അതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് കുറച്ചു നാൾ മുന്നേ ഡയറക്ടർ ജോണി ആന്റണി ചേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്. എല്ലാത്തിനോടും ഒരു കൊതി, കൊതിച്ചു വളർന്ന കാലം എന്ന് പറഞ്ഞിട്ടാണ് സനൽജിയുടെ മെസ്സേജ് ഉള്ളത്. അതുപോലെ തന്നെ രഞ്ജനീഷിന്റെ മെസ്സേജ് ഉണ്ട്. ദശരഥൻ ലാലേട്ടൻ മൂവി എന്റെ ഫസ്റ്റ് മൂവി ആണ് എന്ന് അമ്മ പറഞ്ഞിട്ടുള്ളൊരു അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് രഞ്ജനീഷിന്റെ മെസ്സേജും കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, ഇപ്പൊ സനിൽ അദ്ദേഹം പറഞ്ഞില്ലേ ഈ എല്ലാത്തിനും കൊതിച്ചു വളർന്നൊരു കാലം എന്ന് പറഞ്ഞിട്ട്, ജോണി ആന്റണി അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു ഒരു വീട്ടില് എങ്ങനെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകും എന്നുള്ളത്, ഓക്കെ, അതില് ഒരു വീട്ടിലേക്ക് വാങ്ങിക്കുന്ന അരിയുടെ കണക്ക്, വെളിച്ചെണ്ണയുടെ കണക്ക് അളവ്, ഞായറാഴ്ച വാങ്ങുന്ന ഇറച്ചിയുടെ
1: അളവ്,
0: ബീഫ് വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര
1: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ
0: ദശരഥം.
1: അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഞാൻ ഉദ്ദേശം മനസ്സിലായേക്കുള്ളൂ, ആനി എന്നാണല്ലോ. അപ്പൊ ആനി എന്നുള്ള പേരിൽ മലയാളത്തിൽ ഒരു സിനിമ നടി കൂടി ഉണ്ടല്ലോ.
0: ഓ, അങ്ങനെ
1: ബ്രില്യൻസ്
0: കാണാതെ പോയി. കൊറേ കാലം കഴിയുമ്പോ ഇത്
1: എപ്പോഴെങ്കിലും ചർച്ചയാകും.
0: അതായത് ഒരുപക്ഷെ കൊറേ കാലം കഴിഞ്ഞുമ്പോ ലോകത്തിന്റെ എവിടെയെങ്കിലും മറ്റൊരു റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഡിയോ ലോഗർ റെഫറൻസ് വരുന്ന സമയത്ത് നിസ എന്ന് പറയുന്ന ഒരു RJ ഇങ്ങനെ ഒരു പ്രോഗ്രാം, അപ്പൊ അതില് കണ്ട ഒരു ബ്രില്യൻസ് ആണ് ഇത്. നിങ്ങൾ മാതൃകയാക്കും എങ്ങനെയുണ്ട്?
1: സംഭവിക്കാതിരിക്കട്ടെ, മാതൃകയാക്കാനായിട്ട്. ഓക്കെ, എന്തായാലും സുഹൈൽ ഫാൽക്കൺ മേള September 8, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ 12 വരെ ഖത്താറിയിലാണ് അതിമനോഹരമായിട്ടുള്ള ഖത്തറിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു മേള നടക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
0: ഓക്കെ, ആ ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ ഇന്ന് ഞങ്ങൾക്ക് മോർണിംഗ് സവാരിയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ മറക്കണ്ട, ഷഹബാസ് അമൻ അദ്ദേഹം ഖത്തറിലേക്ക് എത്തുന്നു. അദ്ദേഹം ഖത്തറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമിനൊരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
1: നിങ്ങൾക്ക് ആ ഒരു സജഷൻസ് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പൊ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പേരുകൾ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്ന ആളിനെ കാത്ത് ഒരു സ്പെഷ്യൽ സമ്മാനം കൂടി ഉണ്ടായിരിക്കും.
2: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂനിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: അപ്പൊ സമ്മാനത്തിനായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മനോഹരമായ പേരുകൾ നമുക്ക് വാട്സപ്പും ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, നിങ്ങളുടെ പേര് ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് പിന്നീട് ഒരു ചരിത്രമാകുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും
0: നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല പബ്ലിക്കായിട്ട് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുള്ളത്.
1: റേഡിയോ
0: വന്നിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തു വെക്കുക. ഷഹബാസ് അമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സംഗീത യാത്രയിൽ അദ്ദേഹം ദോഹയിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിന്റെ പേര് നിങ്ങൾ നിർദ്ദേശിച്ചതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം,
1: അത് പറയുമ്പോൾ തന്നെ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും സജഷൻസ് ഒക്കെ നിങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം.

മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ യാത്രകളും അതിൻ്റെ പൂർണ്ണതയിലും ലക്ഷ്യത്തിലും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനവാളൻ ടാക്സി.

0: Radio Suno 91.7 FM.
1: Kete kete kootu koodam.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Good morning, India. Kali vanakkam, suprabhatham, adipoliyoru morning wishes ayittu. Dei Sandeepanu join cheyyunnathu September 8th theeyathi chovazhcha divasam. Ettavum manohuramayittulla oru morning wish ayittu ningalude koode ningalude drive-il join cheyyumbol oru vaadu santoshathodu koodi oru divasam kadannu povanonnu undengil manassil eppozhengilum okke ottri moments undaakano ennallathu njan parayarilla kaariyana. Angane nammude life-ilulla happiest aayittulla life moments onnu think cheythu nokke. Ee oru kaaryam ippo paranjappo pettanna manassil വന്നത് ഒരു ഗ്രേറ്റ് കോൺവെർസേഷൻ ആയിരിക്കും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള കോൺവെർസേഷൻ. അതുമല്ല എന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ തന്നെ അറിയാണ്ട് വയറുവേദനിക്കുന്ന രീതിയിൽ യു ഹാവ് ലാഫ്ഡ് യുവർ ലങ്സ് ഔട്ട്, ഭയങ്കരമായിട്ട് ചിരിച്ച് വയറുവേദനിക്കും അവസാനം ആ ഒരു മൊമെൻറ്റ്. ഈ മൊമെൻറ്റൊക്കെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ പല രീതിയിലും പലയിടത്തും പോയി ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ആ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇമ്മേഴ്സീവ് ആയിട്ട് പാട്ടിലാണെങ്കിലും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം, ഒരുപാട് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയം, നമ്മുടെ ഏജ് തന്നെ മറന്നു പോകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. ഫാമിലി ആയിട്ട് കുക്ക് ചെയ്യുന്ന സമയം, അങ്ങനെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, പല ആൾക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്ത് പോയെങ്കിൽ യു ആർ ദ ലക്കി പേഴ്സൺ. അപ്പോൾ ഇനിയും അതേപോലുള്ള മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഡേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഏറ്റവും മനോഹരമാക്കാനായിട്ടും ഒരുപാട് നല്ല പാട്ടുകളും കുറച്ചേറെ ഗെയിമുകളും കുറച്ച് കുസൃതികളുമായിട്ട് ഞാനും കൂടെ കൂടുന്നു ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. അപ്പോൾ ദാ എനിക്കുള്ള മോർണിംഗ് വിഷസ് ഇങ്ങ് പോന്നോട്ടെ. മോർണിംഗ് വിഷസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയമാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് Happiness Frequency, wishing you all a very, very happy morning. It's Radio Suno 91.7 FM. Kettu kettu kootu koodam.

0: 101.7 FM.
1: Qatar's happiness frequency.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 9:09 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 എഫ്എം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
6: എനിക്കറിയാം എന്താ വരുമെന്ന്.
7: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
5: റേഡിയോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. നമുക്കിത് ഈ മോർണിംഗ് വിഷസ് ഒക്കെ പതിവ് പോലെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബിനു റാഹീൽ കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നത് നിസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു 80s ഫോട്ടോസൊക്കെ, അത് ഇപ്പോഴാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ യെസ്, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു റെട്രോ മോഡിലുള്ള ഫോട്ടോ ഒക്കെ അയച്ച് തന്നിട്ടുണ്ട്. പഴയ കാലത്തേക്ക് നമ്മൾ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്ന ഇടയ്ക്ക് ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ജെൻസി പിള്ളേരാണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. കാരണം പഴയ സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു, ഫോണിലെ നമ്മുടെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ എവിടേക്കോ അവർ തന്നെയാണ് ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. എന്തായാലും അവർ 90s റെഫറൻസസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ 80s റെഫറൻസസ് കൂടി എടുത്ത് പഴയകാല ഫോട്ടോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് പ്രശാന്തിൻ്റെ മെസ്സേജ് ഉണ്ട്. പ്രശാന്ത് സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. സുഖമായിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. സനിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അല്ല മീൻ ബ്രോ, പതിവ് പോലെ തന്നെ ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം അവിടെ ആശംസിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഒത്തിരി പേരുടെ മോർണിംഗ് വിഷിൻ്റെ ഇടയിൽ കുറച്ചധികം തന്നെ ബർത്ത്ഡേ വിഷസും സ്പെഷ്യൽ ഡേ വിഷസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷിലേക്കാണ് പോകുന്നത്. സുഹൈലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഹാസിൻ്റെ ബർത്ത്ഡേ ആണ്. നിഹാസിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിക്കണം. യെസ്, ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്.

0: റൈറ്റ്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ബർത്ത്ഡേ വിഷ് നമ്മളങ്ങ് വിഷ് ചെയ്ത ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ മറ്റൊരു മോർണിംഗ് വിഷ് ഹംറാസ് ആണ് മോർണിംഗ് വിഷസ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മുജീബ്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ജിൻഷാദ് ഗുഡ് മോർണിംഗ്, ആൻഡ് ഓൾസോ നിസാം ഗുഡ് മോർണിംഗ് പറയുന്നു. അക്കൂട്ടത്തിൽ നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അയച്ചിരിക്കുന്നത് സുധീഷ് ആണ്. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിൻഷാദിൻ്റെയും അലീഷയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. മൂന്നാമത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി പറയുന്നു ഫ്രം ദി എൻ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആനിവേഴ്സറി മാത്രമല്ല, കോളേജ് ടൈമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാടി നടന്ന് കേട്ടിട്ടുള്ള പാട്ട് ഇതാണ്. ആ പാട്ട് കൂടി ഒന്ന് വെച്ചേരണേന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: നിറം എന്ന സിനിമയിലെ ആ ഒരു വണ്ടർഫുൾ ട്രാക്ക്, ട്രാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഹൗ കെൻ ഐ നോട്ട് റീഡ് ദ മെസ്സേജ്? രാജേഷ് മട്ടങ്കൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അല്ലമീൻ ബ്രോ, ആ ഒരു റെട്രോ ഫോട്ടോ, എയ്റ്റീസിലെ ഫോട്ടോ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ 1980s ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത് എന്ന് പറഞ്ഞ് കാറ് ജാരി ഇരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉമ്മറത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ സ്കൂളാണോ, അല്ല റോഡിൽ അങ്ങാടിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് കണ്ട് ഒരിടത്തും പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ടൈം പോസ്റ്റൊക്കെ ചെയ്യുന്നേ. ഒരു 10 പേര് കാണട്ടെ നമ്മളെ 1980s ഈ കോലത്തിലായിരുന്നേനെ എന്നുള്ളത്. പക്ഷേ ഈ കാര്യമൊക്കെ പറഞ്ഞു മുമ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ തന്നെയാണ്. അങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ സോഷ്യലൈസ് യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ദാ മനോഹരമായിട്ടുള്ള ആ പാട്ടിലേക്ക് നിറം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസ് ഇട്ട് ആലപിച്ച കാലം സതീവാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: ഹോം ഡെലിവറി

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 29:58. ഗുഡ് മോർണിംഗ് വിഷസ് ഡേ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൾസോ സ്പെഷ്യൽ ഡേ ബർത്ത്ഡേ വിഷസും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ആ വിഷസിലേക്കാണ് ഇതാ ഈ ഒരു ടൈം നമ്മൾ പോകുന്നത്. ജിൻസി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അൻസാർ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തായ ജോഷിക്ക് വേണ്ടിയിട്ടാണ്. ജോഷി നാട്ടിലാണുള്ളത്, പക്ഷേ ഈ വിഷസ് തീർച്ചയായിട്ടും ജോഷിയുടെ അടുത്തേക്ക് എത്തും എന്നുള്ള ഉറപ്പോടുകൂടി അൻസാറിൻ്റെ മെസ്സേജ് വരുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട് വിഷ് എ അടിപൊളി ബർത്ത്ഡേ ഫോർ ജോഷി. ജോഷി നാട്ടിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നാട്ടിലുള്ള ഒരു സ്നേഹം ദേ കത്തർ നിന്ന് എത്തിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസവും ഒരു ബർത്ത്ഡേ വിഷസും ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ.

അപ്പോൾ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ആൻഡ് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ വിഷസ് ആർക്കെങ്കിലും ഒക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷസ് ഒക്കെ പോന്നോട്ടെ. അത് പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ എനിക്കൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തെ ഡേയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഫറീസാദാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേൾഡ് ഫിസിയോതെറാപ്പി ഡേ. സോ വേൾഡ് ഫിസിയോതെറാപ്പി ഡേയിൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം നമ്മൾ ഓർക്കേണ്ടത് എ ലോട്ട് ഓഫ് പീപ്പിൾ, നമുക്ക് പല കൺസേൺസും ജീവിതത്തിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒക്കെ തന്നെ നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് നയിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ കാര്യമാകുമ്പോൾ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ ഒരു പടി ഒന്ന് കൂടുതൽ ചിന്തിക്കും. അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയായി മാറുന്നു ആസ് എ ഗുഡ് ഫ്രണ്ട്. അങ്ങനെ ഒരുപാട് ഫിസിയോതെറാപ്പിസ്റ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ദാ ഞാൻ ആ ഫറീസാദിൻ്റെ മെസ്സേജിലേക്ക് പോവാണ്. ആൻഡ് ഫറീസാദ്, പേഴ്സണലി വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ഫിസിയോതെറാപ്പിസ്റ്റ് ഡേ. ആ ഒരു വിഷസ് അറിയിക്കുമ്പോൾ കൊളീഗ്സിനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫറീസാദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹൈത്തും പേര് പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഹൈത്തും മെലക് ഋഷിരാജ് അബ്ദുൾ റസാഖ് എംന ആൻഡ് ഫൈനലി ഫറീസാദ്, ഈ ഒരു ഗംഭീര ടീം ദേ ഖത്തറിലുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഫിസിയോതെറാപ്പി ഡേ. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം ബ്യൂട്ടിഫുള്ളി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം മാറ്റിവെക്കുന്നതിന്, ജോലിയാണെങ്കിൽ പോലും ആ ഒരു സമയം മാറ്റിവെക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് യു ആർ ബ്രിങ്ങിങ് സ്മൈൽ ടു എൻ നമ്പർ ഓഫ് പീപ്പിൾ. തീർച്ചയായിട്ടും അത് തുടർന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഒരു ചെറിയ മത്സരം ആരംഭിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഡീറ്റെയിലുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ദിസ് ഈസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ. You're listening to Radio Suno 91.7, Qatar's favorite radio station. Gate to gate, koot to goodam.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of podumakkulanda.

Welcome once again. Welcome back to Radio Sun 91.7 FM Home Delivery. I'm Sandeep. ആണ് കൂടെ ഉള്ളത്. നമ്മളൊരു മത്സരമായിട്ട് എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ചു മുന്നേ ഞാനൊരു വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വിഷസ് വന്നു. മലയാളത്തിൽ കസറി ഞാൻ ഭയങ്കരമായിട്ടൊക്കെ വിഷ് ചെയ്ത് വിട്ടു. പക്ഷേ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ടുണീഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള മെസ്സേജാണ് ഫറീസ് അത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാണ് ഇംഗ്ലീഷിലേക്ക്. ആൻഡ് ദിസ് പോയിന്റ് ഓഫ് ടൈം ടു ഓൾ ദ വൺസ് ഹു സെലിബ്രേറ്റ് ദിസ് പെർട്ടിക്കുലർ ഡേ, വേൾഡ് ഫിസിയോതെറാപ്പി ഡേ, ടു ഓൾ ദ ഫിസിയോതെറാപ്പിസ്റ്റ് ഔട്ട് ദെയർ, ഇറ്റ്സ് എ വണ്ടർഫുൾ ടൈം യു ആർ ഹാവിംഗ് ടുഡേ. Importance of physiotherapy in one's life and the contributions that you are doing, the beautiful smiles that you are bringing to everybody's life. A big salute, a big thank you. And on that note, I'm just moving on to Farizat's message, mentioning all the colleagues. Haitham, Malik, Hrishiraj, Abdul Rizak, Emna, and finally Farizat. That's the team. So they are in Qatar. Wishing you from the entire team of Radio Suno a very, very happy physiotherapy day. അപ്പോൾ ആ ഒരു വിഷസ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഐ എം സ്വിച്ചിങ് ബാക്ക്. ഇനി നമ്മുടെ ആ ഒരു ഗെയിം ഓൺ ആക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരു ചെറിയ പേരിടൽ ചടങ്ങിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ ആ ഒരു പേരിടുന്ന ചടങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നു. എല്ലാവരും ഫോണൊക്കെ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ. ഷഹബാസ് അമാൻ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഖത്തറിലെത്തുന്ന ഒരു കോൺസേർട്ട്

0: ആ ഒരു കോൺസേർട്ടിന് പേരിടാനുള്ള അവസരം നമുക്കുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ആ അവസരത്തിലോട്ട് പോകുന്നതിന് മുന്നേ വി ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ.
1: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
0: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ ട്രാക്കുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹബാസ് അമൻ. അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഈവനിങ് ടൈം 917 ഈവനിങ്സിൽ. ആൻഡ് അത് ഒത്തിരി പേര് തന്നെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ റിസർച്ച് ചെയ്ത് റഫീഖ് എന്നുള്ള ആ ഒരു പേര് ഒത്തിരി പേര് പറഞ്ഞു പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, രണ്ട് തവണയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ആസ് ബെസ്റ്റ് സിംഗർ ഷഹബാസ് അമൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷമായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഏതൊക്കെ പാട്ടാണ്, ഏതൊക്കെ സിനിമയാണെന്നുള്ളത് നമ്മുടെ ഡിസ്കഷനിൽ കൊണ്ടുവരാം. ബട്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് രണ്ട് പ്രാവശ്യം ആസ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ആസ് എ ബെസ്റ്റ് സിംഗർ ഷഹബാസ് അമൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്? പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. സോ ആ രണ്ട് വർഷങ്ങളാണ് എനിക്കറിയേണ്ടത്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുന്ന ലക്കി വിന്നേഴ്സ് നേരെ പോകുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്ന കോൺടെസ്റ്റിലേക്ക്. ആൻഡ് ഫൈനലി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാലും ഷഹബാസ് അമാൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റോങ് അല്ലേ? അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഡെസിഷൻസ് നമുക്ക് എടുക്കാം. ഇരട്ട എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Suno 91.7 FM.
1: Kete kete kootu koodam.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
4: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 11 മണി കഴിഞ്ഞ 1:59 സന്ദീപാണ് കൂടിയുള്ളത്. യു ഹാവ് ടൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറി ടൈം. ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കുറേ പേരൊക്കെ കറക്റ്റായിട്ട് ഇത്തരം മനസ്സിലറിയാമെന്നുള്ളവർ ആ വർഷം മാത്രം അയച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ മറ്റു കുറച്ച് പേരൊക്കെ സെർച്ച് ചെയ്ത് കോപ്പി ചെയ്ത് അതേപോലെ അങ്ങ് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ആ റിസർച്ചിങ് മെൻറ്റാലിറ്റി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടതായിട്ടുണ്ട്, കാരണം കുറേയധികം പേര് തന്നെ പേരിപ്പോഴേ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവൻറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല സമയം. ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ് ആ ഒരു ലിസ്റ്റിലോട്ട് കൂടി ഒന്ന് കിടക്കട്ടെ. ശരിയാണോ തെറ്റാണോ എന്നുള്ള ഞാൻ പറയുന്നില്ല, പേര് വായിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഉത്തരം ഫ്രം ജാസിർ ഹുസൈൻ ആണ് ആദ്യം എനിക്ക് ആ ഒരു ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ് വേറെ ഒന്നും ആലോചിച്ചില്ല, കറക്റ്റായിട്ട് ഫോൺ എടുത്ത് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി അയച്ച ഒരു ഉത്തരമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആഡോൺസും അലങ്കാരപ്പണികളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹമാണ് ജാസിർ ഹുസൈൻ ആണ് ആദ്യം നമുക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നത്. ഇഫ്തിക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഫരീസാദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് കുമാർ, മോഹി, ശ്രുതി, അൻഷാദ്, ഫർഹാന, ജുബീന, ഗീതു ലെബിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റാഫിയ അഷ്റഫ്, ഷാ ഒമാർ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ആഷിഖ് പി, നിഷാദ്, റിച്ചി, ജിഷ, ഫിറോസ് ഖാൻ, ബുഷ്ര ആൻഡ് അല്ലമീനാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ ആൻസേഴ്സൊക്കെ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി കടക്കുന്നു. ഷഹബാസ് അമാൻ ഷോയ്ക്ക് പേരിടാനുള്ള അവസരമാണ്. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന വെഡ്ഡൻ വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം തരണമല്ലോ.
5: പാടിയും പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി യൂണിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
4: ഒരുപാട് നല്ല പാട്ടുകളും ഒത്തിരി ഒത്തിരി അവാർഡ്സും മേടിച്ചു കൂട്ടിയ ഒരു വ്യക്തിയാണ് ഷഹബാസ് അമാൻ. ബിയോണ്ട് ഡൗട്ട് അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗറാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഖത്തറിലേക്ക് ഇതാ ഒരു കോൺസേർട്ടുമായിട്ട് എത്തുമ്പോൾ ആ കോൺസേർട്ടിന് നമുക്ക് പേരിടാനുള്ള അവസരം വരുമ്പോൾ അടിപൊളി ഒരു സംഭവം അല്ലേ? അപ്പോൾ ആ ഒരു അടിപൊളി സംഭവം ആരുടെ പേരാണ്, ആരുടെ ആ ഒരു സജഷനാണ് അന്ന് പേരായിട്ട് ആ ഒരു വലിയ സ്റ്റേജിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് LED സ്ക്രീനിൽ കാണാൻ പോകുന്നത്? അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വന്നില്ലേ? അപ്പം അത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഡ്രൈവിംഗ് ഫോഴ്സും ആ എനർജിയൊന്നും ആരും കളയണ്ട. പക്ഷേ ഇതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സജഷൻസ് ഓണാക്കാൻ പറ്റുള്ളൂ. സോ ഹിയർ വി ഗോ. ചോദ്യം ഒരിക്കൽ കൂടി, രണ്ട് പ്രാവശ്യമാണ് ആസ് കേരളത്തിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സിംഗർ ഷഹബാസ് അമാൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. സോ 2 times എന്നുള്ളത് മനസ്സിലായി. ഏതാണ് ആ രണ്ട് വർഷങ്ങൾ? പെട്ടെന്ന് അയച്ചോളൂ ആൻസർ 5000917 ആൻഡ് ആൻസർ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഷഹബാസ് അമാൻ്റെ ആ ഒരു കോൺടെസ്റ്റ് പേര് നിർദ്ദേശം ആ ഒരു നിർദ്ദേശിക്കുന്ന ടാസ്കിലേക്കാണ്. അപ്പം എന്തായാലും നമുക്കിതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി കേൾക്കാം. ജോബ് കുര്യൻ ആലപിച്ച വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 9:58 യു ഹാവ് ടേൺഡ് ഇൻടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
1: 91.7 FM,
4: Qatar's favorite radio station.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500 56.
6: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back once again. Radio Suno 91.7 FM. Home delivery to time. Sandeep Anu Kodi. All of the studio clock. Time 11:16. വണ്ടർഫുള്ളി വണ്ടർഫുള്ളി പ്ലേയിങ്. ഇതാ ഇവിടെ എനിക്ക് ഒരുപാട് പേര് സെക്കൻഡ് ലിസ്റ്റിലേക്കും റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം റൈറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക് ആദ്യം നമുക്ക് സെക്കൻഡ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഡോക്ടർ റബീബയാണ്. റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബത്തൂൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള പോലെ, പക്ഷേ ആ കൺഫ്യൂഷൻ ഞാൻ ചെറുതായിട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോഴല്ല, ആൻസർ പറയുന്ന സമയത്ത് കൺഫ്യൂഷനിലോട്ടൊന്നും പോകണ്ട. എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരി തന്നെയാണ്. അല്ലമീൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബുഷ്ര റൈറ്റ് ആൻസർ പറയുന്നു. ജിഷ ആൻസർ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ ജസിൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റുവേസ് റൈറ്റ് ആൻസർ. റുവേസ് ഒരു സ്ഥലമില്ലേ? അല്ല, പേരാണോ? ഓക്കെ, റുവേസ് റൈറ്റ് ആൻസർ പറയുന്നു. സിജു റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജീഷ് റൈറ്റ് ആൻസർ. ആൻഡ് ഓൾസോ വിപിൻ റൈറ്റ് ആൻസർ. ജിൻസി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. മുജീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിൻഷ ജോഹർ ആൻസർ പറയുന്നു, റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ്. നിഹാസ് റൈറ്റ് ആൻസർ. ഇനിയിപ്പോൾ റൈറ്റ് ആൻസർ എന്ന് തന്നെ പറയാം, കാരണം എല്ലാവരും തന്നെ റിസർച്ച് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക്, ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഷെഹബാസ് ജമാൻ ഏറ്റവും മനോഹരമായിട്ട് നമ്മളുടെ അരികിലേക്ക് എത്തിച്ച ഒരുപാട് പാട്ടുകൾ. ഈ പാട്ടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള അംഗീകാരം, ദ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആ ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ട് തവണയാണ്. രണ്ട് തവണ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ ഹ്യൂജ് തിങ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊക്കെ വർഷങ്ങളാണ് എന്നുള്ളത് ആസ് എ ഷെഹബാസ് ജമാൻ ഫാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും അറിയാവുന്നുള്ള കാര്യമായിരിക്കും. ഏതൊക്കെ വർഷമാണെന്നുള്ളത് 2017 ഇൻ പ്രിസൈസ് പറയാൻ പറ്റുന്ന വൈ, ബിക്കോസ് മായാനദി ഇറങ്ങിയിരിക്കുന്നത് 2017 ഏത് പാട്ടിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വാട്ട് എ സോങ്, അല്ലേ? വാട്ട് എ വോയിസ്, വാട്ട് എ സോങ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ഒരു പാട്ട് നമ്മൾ വേറൊരു ലെവലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ദ മ്യൂസിക്, ദ മേക്കിംഗ്, ഒരു രക്ഷയില്ല, അടിപൊളി. ആൻഡ് ഇത് ഫേസ്റ്റ് ബിന്നാണ്. ഒരുപാട് പേര് തന്നെ 2018 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മായാനിധി മൂവി ഇറങ്ങുന്നത് 2017 ആൻഡ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് 2018. അപ്പോൾ അതാണ് 2018-17 എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നത്. അതിൽ യാതൊരു കൺഫ്യൂഷൻ വേണ്ട. 2017-ഉം 2018 ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് ആൻസറിലേക്ക്. ആൻഡ് സെക്കൻഡ് വിൻ എന്ന് പറയുന്നത് 2020 ആണ്. അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോങ്ങിനാണ് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് 2nd time 2020 കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. ഹലാൽ ലവ് സ്റ്റോറി എന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള മൂവി. പക്ഷേ ഈ ഒരു മൂവിക്ക് വേണ്ടി മാത്രമല്ല 59th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഷെഹബാസ് ജമാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് പാട്ടുകൾക്ക്
2: വേണ്ടിയിട്ടാണ്.
1: വെള്ളം എന്ന സിനിമയ്ക്ക് കൂടെ വേണ്ടി, ആ സിനിമയിലുള്ള ഈ പാട്ടിന് കൂടെ വേണ്ടിയിട്ടാണ് രണ്ട് പാട്ടുകൾക്കാണ് 2020 അദ്ദേഹത്തിന് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ 2 times 2017 or 2018. ആൻഡ് ഓഫ് കോഴ്സ് 2020 എന്നുള്ള ആൻസറും റൈറ്റ് ആയിട്ട് പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. കാരണം ഈ ഒരു കൺഗ്രാജുലേഷൻസിലൂടെ നമ്മൾ പോകുന്നത് ഷെഹബാസ് ജമാൻ ഷോയുടെ പേരിടൽ ചടങ്ങിലേക്കാണ്.
3: പാടിയും പറഞ്ഞും ഷെഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: സ്പെഷ്യൽ സമ്മാനത്തിൻ്റെ മാത്രമല്ല, ഇതൊരു കിഡിൽ അവസരമാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. കാരണം ഒരു ഇവൻറ്റ് ആൻഡ് ഷെഹബാസ് ജമാനെ പോലെ വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു സിംഗർ നിൽക്കുന്ന വേദിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത പേര് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എനർജി, ആ ഒരു എന്താണ് ഗൂസ് ബംസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് കണ്ടറിയാൻ പറ്റും. അത് പറയുമ്പോൾ തന്നെ എനിക്കിത് ആ ഗൂസ് ബംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ദ ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു, keep suggesting, start suggesting. This is Katha's Happiness Frequency, Radio Suno 91.7 FM. Kettu kettu kootu kudam. Maya Nadi and the cinema, wonderful track coming up.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

Wonderful tracks. You're listening on Radio Zuno 91.7 FM, home delivery to time. വെൽക്കം ബാക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 11 മണി കഴിഞ്ഞ 46 മിനിറ്റും 3 സെക്കൻഡും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഉച്ചസമയത്തേക്ക് നമ്മളിങ്ങനെ കടക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന സജഷൻസ് ഒരുപാടാണ് കേട്ടോ. കുറച്ചധികം പേർക്ക് തന്നെ എങ്ങനെയാണ് പേരിടേണ്ടത്, ഏത്

0: രീതിയിൽ വരണം പേര്. കുറച്ചൊന്ന് കേൾക്കുമ്പോൾ ഗുമ്മു വേണോ, സംഭവമൊക്കെ ഡൗട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അധികം സജഷൻസ് ഇപ്പോൾ തന്നേക്കുന്നത് അല്ലമീൻ ബ്രോ ആണ്. 5 സജഷൻസ് ആണ് തന്നേക്കുന്നത്. നമുക്ക് ഓരോ സജഷനൊക്കെ ആയിട്ട് ഒന്ന് നോക്കാം. എല്ലാം വായിക്കുന്നില്ല ഞാൻ, ബട്ട് സ്റ്റിൽ അവിടുന്ന് ഇവിടുന്ന് ഓക്കെ ആ പേരുകളൊക്കെ കണ്ടു നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. അപ്പോൾ ആദ്യം നമ്മുടെ അല്ലമീൻ ബ്രോ അയച്ചേക്കുന്ന മെസ്സേജിലേക്ക്, മണൽക്കാറ്റിലെ ഇളം തെന്നൽ. ഓഹോ, ശരിക്കും ഈ മനുഷ്യന് കാണാനൊരു ലുക്ക് ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾക്ക് ലുക്കും ഉണ്ട്, ഭംഗിയുണ്ട്, മാൻ കിഡിലാണ്, ഐ മീൻ ബുദ്ധിയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സജഷൻസ് വന്നോട്ടെ. ഇനി മറ്റൊരു സജഷൻ അല്ല മീൻ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അൻ ഈവനിങ് വിത്ത് ഷഹബാസ് അമാൻ. ഓക്കെ, അടിപൊളി, സൂഫിയും സംഗീതവും. ഇനി നാലാമത്തെ സജഷൻ വന്നിട്ടുള്ളത്, ഓറ 2026 ഷഹബാസ് അമാൻ ലൈവ്. ഓക്കെ, അവസാനം നിശബ്ദ ശബ്ദത്തിലെ സംഗീതം. ഏ, നിശബ്ദതയിലെ സംഗീതം. അതുവരെ കുഴപ്പമില്ലായിരുന്നു, അവസാനത്തെ പേരിൽ എനിക്കെന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നി. പക്ഷേ പേഴ്സണൽ പെർസ്പെക്റ്റീവ്സ്, അതുകൊണ്ട് തന്നെ നമുക്ക് പേരുകൾ ഇതുപോലെ സജസ്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. മരുഭൂമിയിലെ സംഗീത വസന്തം, സജീറിൻ്റെ സജഷനാണ് കേട്ടോ. ആൻഡ് അഖിൽ പറഞ്ഞിട്ടുണ്ട് ഷെഹബാസ് അമാൻ ലൈവ് 2026. ഓക്കെ, വലിയൊരു സജഷൻ അല്ല, ബട്ട് ദെൻ യെസ്, അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു രീതിയിലുള്ള ഇഷ്ടത്തിലുള്ള ഒരു സജഷനാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ പേര് തന്നെ അങ്ങനെ സിമ്പിളായിട്ട് വെച്ച്, ചിലപ്പോൾ പറയാറില്ലേ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ അതേപോലൊരു സജഷൻ വന്നിട്ടുണ്ട്. നിഷാഗന്ധി എന്ന് പറഞ്ഞിട്ടാണ് നിസാറിൻ്റെ സജഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി, അതും അടിപൊളിയായിട്ടുള്ള ഒരു സജഷനാണ്. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സജഷൻ, കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറ്റി പാട്ട് പാടി കൂട്ടുകൂടാം എന്ന് നിർമ്മലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്.
1: ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു, ലോകപ്രസിദ്ധനാ ധനി രാവണൻ.
0: അതെനിക്ക് അറിയില്ലായിരുന്നു ഇത്ര കിഡിലമായിട്ടുള്ള സജഷൻസ് ഒക്കെ തരാൻ ആള് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഗംഭീരമായിട്ടുള്ള സജഷൻ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് മധുര ഗീതങ്ങൾ എന്നുള്ളൊരു സജഷനും നിർമ്മല തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വിസ്മയം ബേസ് ചെയ്ത ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് അമൻ കി ആവാസ്, ഓക്കെ, ഇഫ്തയ്ക്ക് പറഞ്ഞേക്കുന്ന ഒരു സജഷനാണ് അമൻ കി ആവാസ് എന്നുള്ളത്. രാഗ് വസന്ത്, റാഷിദാണ് ആ ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓരോ സജഷനിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തർ ഓരോ സജഷൻസ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. ബട്ട് ഓഫ്കോഴ്സ് നിങ്ങളുടെ സജഷൻസ് പോന്നോട്ടെ ആ ഒരു വേദിയിൽ, അഗംഭീരമായിട്ടുള്ള വേദിയിൽ, LED സ്ക്രീനിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത പേര് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വികാരം, ഇറ്റ്സ് വേർ ലെവൽ. അപ്പോൾ ആ ഒരു വേർ ലെവൽ വികാരം എന്താണെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും പേരൊക്കെ അയച്ച് നമുക്ക് വിൻ ചെയ്യാൻ നോക്കാം. ലക്കി വിന്നേഴ്സ് തീർച്ചയായിട്ടും സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൂടി കാത്തിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക്. ആൻഡ് ട്രാക്കിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, അത് വിട്ടുപോയി. കുറച്ച് മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഓൺ ഇൻസ്റ്റഗ്രാം, ആ ഒരു പോസ്റ്റ് 80s ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ, നിങ്ങളുടെ സജഷൻസ് സ്വീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. പെട്ടെന്ന് ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഒരു റെട്രോ മോഡലിലുള്ള RJ's ഒക്കെ തന്നെ, RJ's മാത്രമല്ല കേട്ടോ, നമ്മുടെ എൻറ്റയർ ടീമുണ്ട്. സോ കംപ്ലീറ്റ് ടീമിൻ്റെയും റെട്രോ ഇമേജോടുകൂടി നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. സോ ആ പോസ്റ്റിൻ്റെ താഴെയായിട്ട് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെട്രോ സോങ്സ്, 80s സോങ്സ്, 90s സോങ്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് അയക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ഇഫ് അറ്റ് ഓൾ ഇൻസ്റ്റഗ്രാം ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും നിങ്ങളുടെ സജഷൻസ് തരാം. മാറ്റിനി ക്ലാസിക്സിൽ ഇന്ന് കുറേയേറെ കിടിലം പാട്ടുകൾ, കുറേയേറെ റെട്രോ സോങ്സ് വരാൻ പോവാണ്. ആ ഒരു അപ്ഡേറ്റോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ കൂടി പറയാണ്. സമയം 12 മണി കഴിഞ്ഞ 1:12. This is Kadha's Happiness Frequency Radio Sonar 91.7 FM. Home delivery time. Sandeep is here. I am here. I am coming to the messages. Instagram or social media. Follow us. കറക്റ്റ് ആയിട്ട് അറിയാതിരിക്കും. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഡിന്നർ പ്ലാനുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ദിവസം. സോ ഡിന്നർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നല്ല ഡിന്നർ നടക്കാൻ പോകുന്നത്, ബട്ട് ദെൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഗോയിങ് ടു ബി എ സ്പെഷ്യൽ ഡിന്നർ. ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ച ആ വ്യക്തികൾ, ആ ഒരു ഫ്രണ്ട്സ് എന്ന് തന്നെ നമുക്ക് പറയാം, m4marry.com ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ല നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ, അതായത് m4marry.com വഴി കല്യാണം കഴിഞ്ഞ വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിന്നർ പ്ലാൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഒരു സ്പെഷ്യൽ ഡിന്നറാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൂടിയായിരിക്കും അത്, ഇഫ് യു ആർ നോട്ട് ഇൻഫോമിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ദ m4marry.com എന്നുള്ള മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇതർ നിങ്ങൾ m4marry.com വഴി കല്യാണം കഴിഞ്ഞവരായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും m4marry.com വഴിയായിരിക്കണം കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ, m4marry.com ടീം ഖത്തറിലേക്ക് എത്താൻ പോവുകയാണ് സെപ്റ്റംബർ 11. ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ കല്യാണം കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. സോ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, അവരെ മീറ്റ് ചെയ്യാനായിട്ട് ഐബിസ് ദോഹയിലേക്ക് സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ ടീം അവിടെ ഉണ്ടാവും. സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് അവരൊരുക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻസുമായിട്ട് ഇത്തവണ ദാ അവരെത്തുന്നത് കുറേയേറെ ബ്യൂട്ടിഫുൾ പ്ലാൻസുമായിട്ടാണ്. സോ ഡോണ്ട് വിസിറ്റ് ഔട്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടിയുള്ളതാണ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 8:13 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: Hi, this is Gautam Vasudev Menon.
6: You are listening to
5: Radio Sunil 91.7, and this is Qatar's favorite radio station.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back once again to Radio Suno 91.7 FM Home Delivery. The time Sandeep aanu koodiyullathu. Studio clockil samayam 12 mani kazhinju 16 minutum 4 secondum. ഒരുപാട് ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം കേട്ടോ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ പലപ്പോഴുമായിട്ട് എഴുതുന്ന സിംബൽസ് ബേസിക്കലി നമ്മുടെ കീബോർഡിലും അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കീബോർഡ് അകത്ത് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സിമ്പിൾസൊക്കെ തന്നെ ആരായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഫുൾ സ്റ്റോപ്പിന് ഡോട്ട് ഇട്ടാൽ മതി എന്ന് ആരാണ് പറഞ്ഞത്? കോമയ്ക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുള്ള ഒരു സെൻറ്റൻസ് പോകാനായിട്ട് ആ ഒരു വള്ളി പോലത്തെ മാർക്ക് ഇട്ടാൽ മതി എന്ന് ആരാണ് പറഞ്ഞത്? ഈ ഒരു സംഭവമൊക്കെ തന്നെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിമ്പിളിൻ്റെ ആ ഒരു സിമ്പിളിൻ്റെ മീനിങ് ആൻഡ് എന്നാണ് അഥവാ മറ്റൊരു പേരോടുകൂടി ഇത് അറിയപ്പെടും. എസ് ഇട്ടിട്ട് ഡോളർ സൈൻ പോലെ വരയ്ക്കുന്ന നമ്മളുടെ ആൻഡിൻ്റെ ഒരു ചരിത്രം തന്നെ ഇന്നത്തെ ദിവസം പലയിടത്തും ഈ ഒരു പർട്ടിക്കുലർ സിമ്പിളിനെ കമമറേറ്റ് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും ഡിസൈനിങ്ങിന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേഴ്സറ്റാലിറ്റി, സ്റ്റൈൽ, എലഗൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ്. ഇങ്ങനെയൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ശരിക്കും ഇറ്റ്സ് നോട്ട് എ സെലിബ്രേഷൻ, ഇറ്റ്സ് എ കമമറേഷൻ. നമ്മൾ ഈ ഒരു സംഭവത്തെ പറ്റി ഓർക്കുമ്പോൾ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഈ ഒരു സ്റ്റൈൽ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ എ എൻ ഡി എന്ന് എഴുതാറില്ല, ഒരു എസ് ഇട്ടിട്ട് അതിന് ഒരു വര കൊടുക്കലാണ് പതിവ്. അത് ഡോളർ സൈൻ പോലെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും ശരിക്കും യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഒരു ഒറിജിനോട് കൂടിയാണ് ഈ സംഭവം നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. ഇതിനൊരു പേരുണ്ട്, എന്താണ് പേരെന്നുള്ളത് അറിയാമെന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. സോ ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന എ എൻ ഡി എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന ആ വാക്കിന് ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഡോളർ സൈൻ പോലത്തെ ഒരു സിമ്പിൾ. അപ്പോൾ ഈ ഒരു ഡോളർ സൈൻ പോലെ ഇരിക്കുന്ന സിമ്പിളിന് പറയുന്ന ഒരു പേരുണ്ട്. ആ പേരെന്താണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ബട്ട് ദെൻ ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ ലെറ്റേഴ്സ് ആയ ഇ ആൻഡ് ടി. ഇ ആൻഡ് ടി ലാറ്റിനിൽ എഴുതുമ്പോൾ ആൻഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതിൽ നിന്നുമാണ് ഈ ഒരു സിമ്പിൾ പുറത്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സത്യവും കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 8 ആ ഒരു സിമ്പിളിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ, ഒരു കമമറേഷൻ, ജസ്റ്റ് ബിക്കോസ് ഏറ്റവും മനോഹരമായിട്ട് വേഴ്സറ്റൈലായിട്ട് യുണീക്ക് അപ്പിയറൻസോടുകൂടി സ്റ്റൈലും എലഗൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സിമ്പിൾ പല ലോഗോസിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ബ്രാൻഡിങ്സിൽ, ലോഗോസിൽ, എസ്തെറ്റിക് ആയിട്ടുള്ള ആ ഒരു യൂട്ടിലിറ്റി ഈ ഒരു സിമ്പിളിനുള്ളത് കൊണ്ട് തന്നെ സിമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ സിമ്പിളിൻ്റെ പേരെന്താണ്, എന്താണ് ആ പർട്ടിക്കുലർ പേരെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ 5000997 ലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്ക നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707.
4: And
7: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back to Radio Sun 91.7 FM with a home delivery time. സന്ദീപാണ് കൂടെ ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിൽ നിന്ന് അറിയാനായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിൽ നമുക്ക് ക്രിയേറ്റിവിറ്റിക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്താണെങ്കിലും, നമ്മുടെ വർക്ക് പ്ലേസ് ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സുഹൃത്ത് നമുക്കുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടും അതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും ചെറിയ ചെറിയ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ തന്നെ ഓരോ ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളിലും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. September 8 ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ ആൻഡ് എന്ന് എഴുതുന്ന സിമ്പിൾ ANDഎന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന ആ വാക്കിൻ്റെ സിമ്പലൈസേഷനാണ്. എസ് പോലെ എഴുതിയിട്ട് ഒരു വര വരയ്ക്കുന്ന സംഭവം അത് നമുക്ക് എസ് പോലെ എഴുതി വര വരയ്ക്കുമ്പോൾ ഡോളർ സിമ്പിൾ പോലെ ആയി പോവാറുണ്ട് എങ്കിൽ പോലും ആ ഒരു സിമ്പിൾ ഇപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ശരിക്കും മ്യൂസിക്കലി ഒരു നോട്ട് ഇങ്ങനെയുണ്ട് എസ് പോലെ ഇട്ടിട്ട് തിരിച്ച് വളച്ചൊക്കെ എഴുതുന്ന ഒരു സംഭവം, അതേപോലെ സിമിലർ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലാറ്റിൻ ലെറ്റേഴ്സ് ആയ ENTയിൽ നിന്നും ഉണ്ടായ ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ സിമ്പിൾ. പക്ഷേ ഈ ഒരു ലെറ്ററിന് ഒരു പേരുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിമ്പിളിന് ഒരു പേരുണ്ട് എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദീപു ജോയ് നമുക്ക് റൈറ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നിസാം പറഞ്ഞേക്കുന്ന ഉത്തരവും ശരിയാണ്. സുധീഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻസി റൈറ്റ് ആൻസർ പറയുന്നു. അൻസാറ് പറഞ്ഞേക്കുന്നതും ശരി ഉത്തരമാണ്. ശരിക്കും ആ ഒരു എസ് എന്ന് എഴുതിയിട്ട് ഒരു കർവോട് കൂടി വരുന്ന സിമ്പിളിനെ നമ്മൾ വിളിക്കുന്നത് ആംബർ സാൻഡ് എന്നാണ്. സോ ആംബർ സാൻഡ് എന്നുള്ളതാണ് ആ ഒരു സിമ്പിളിന് നൽകിയിരിക്കുന്ന പേര്. ഇനിയിപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ആ എസ് പോലെ ഇരിക്കുന്ന സിമ്പിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, ആംബർ സാൻഡ് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കീബോർഡുകളിലും അതേപോലെ തന്നെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ടച്ച് പാഡ്സിലും ഒക്കെ ഈ ഒരു സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ പേര് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഇതാണ് ആംബർ സാൻഡ് എന്നുള്ള ആ ഒരു പേരിലാണ് അറിയുന്നത്. ആ ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇതേപോലുള്ള സിമ്പിൾസും ഒക്കെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോഗോസ് ബ്രാൻഡിങ്സ് ഒക്കെ ആ ഒരു സൈഡിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പല ഹോർഡിങ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിമ്പിളോട് കൂടി തന്നെ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പറയാനുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും മനോഹരമായിട്ട് ഇതേ ഒരുപാട് ഇവൻറ്റുകൾ വരാൻ പോവുകയാണ്. സോ ആരോഗ്യപരമായി ഇരിക്കുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് നമ്മുടെ ഹെൽത്ത് കോൺട്രിബ്യൂഷനിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അപ്ഡേറ്റ് പറയാനുണ്ട്. ബട്ട് ദെൻ ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ഏറ്റവും അധികം മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ട് ദാ, അതും ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വരത്തിൽ, ദാസേട്ടൻ്റെ സ്വരത്തിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ദസ് നോ ടെൻഷൻ അറ്റ് ഓൾ.

0: 107.7 FM.
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹായ്, ഞാൻ രജിഷ വിജയൻ.
4: യു ആർ ലിസണിംഗ് ടു
3: Radio Suno 91.7 FM.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 44 മിനിറ്റും 49 സെക്കൻഡും സന്ദീപാണ് കൂടിയുള്ളത്. ഓൺ ഹോം ഡെലിവറി. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ആസ് ഐ പ്രോമിസ് നമ്മളൊരു ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹെൽത്ത് അപ്ഡേറ്റ്. സോ വളരെയധികം നമ്മുടെയൊക്കെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സമ്മർ സീസൺ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോയത് വെരി ഫസ്റ്റ് അപ്ഡേറ്റ്. ആ ഒരു അപ്ഡേറ്റോട് കൂടി തന്നെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, രാത്രി സമയങ്ങളിൽ ഉറക്കം കിട്ടുന്നില്ല, പ്രത്യേകിച്ച് സമ്മർ സീസണാണ്, എ സി ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബോഡി പല രീതിയിലും ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളുടെ വർക്ക് കാര്യങ്ങൾ സ്ട്രെസ് ഒക്കെ തന്നെ നമ്മളുടെ ബോഡിയെ മറ്റൊരു രീതിയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഒരുപാട് രീതിയിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്ന നമ്മുടെ എന്ത് തന്നെയാണെങ്കിലും ചുറ്റുപാട് സറൗണ്ടിങ്സ് ഇതൊക്കെ നമുക്ക് ഒരു രീതിയിൽ മാറ്റി നിർത്താനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്ക്രീൻ ജോബുകൾ, അതായത് ബ്രൈറ്റ് ലൈറ്റ്സ്, സ്ക്രീൻസ് ഇതൊക്കെ തന്നെ വീട്ടിൽ, ഫോണ് ഇതൊക്കെ ഒരു മണിക്കൂർ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ മാറ്റി വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈ? ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ആ ഒരു സമയത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഉറക്കവും കംപ്ലീറ്റ് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും കാര്യങ്ങളും, നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫേസിലേക്ക് കടക്കുകയാണെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഓഫ് മോഡിലേക്ക്, സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഒരു മണിക്കൂർ കിടക്കുന്നതിന് മുന്നേ എങ്കിലും പോകേണ്ടത് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ബോഡിയിലെ പല ഉറങ്ങുന്ന സമയത്തുള്ള ഫംഗ്ഷൻസിനും ഹെൽപ്പ് ചെയ്യും എന്നുള്ള എക്സ്പേർട്ട് അഡ്വൈസ് കൂടിയുണ്ട്. അപ്പോൾ എക്സ്പേർട്സ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കേൾക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. ഈ റെസ്പോൺസിബിലിറ്റീസൊക്കെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിലേക്ക് കൂടിയാണെന്നുള്ളത് ഓർക്കുക. വെള്ളം ധാരാളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റ്.

കണക്റ്റഡ്. സോ നാളെ കാണാം, ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഫണ്ണും എന്റർടൈൻമെന്റും. എന്റർടൈൻമെന്റിന്റെ മാക്സിമം അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പോയിന്റ് റേഡിയോസിനോ എപ്പോഴും ഉണ്ടാവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ ഡ്രൈവിൽ ഒരുപാട് നല്ല പാട്ടുകൾ വരാൻ പോകുന്നു. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. 90s 80s റെട്രോ സോങ്സ് മനസ്സിലുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ സെലക്ട് ചെയ്യുന്ന സോങ്സ് ഒക്കെ തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും മാറ്റണി ക്ലാസിക്സിൽ. സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത് ഓൺ കാർത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആയുധ പൃഥ്വിരാജ് കളിക്കുമ്പോ ഇറങ്ങി കളിച്ച സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: കേട്ടു കൊതിതീരാത്ത പാട്ടുകൾ, ഓർമ്മയിലെ 80s ഈണങ്ങൾ ഇന്ന് മാറ്റിനി ക്ലാസിക്സിൽ.

0: Hi, this is your playback singer Naveen Madhav.
1: You're listening to
0: Radio Sunova 91.7. Kettu kettu kuttu poda.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: കേട്ട് കൊതിതീരാത്ത പാട്ടുകൾ, ഓർമ്മയിലെ 80s ഈണങ്ങൾ ഇന്ന് മാറ്റി.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനിയും വേഷവിശേഷങ്ങളുമായി സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി അഷ്ടമിയും നിസയും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയമാണ്.
3: ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു 80s വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിന്റേജ് കണക്ഷൻ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞ മണിക്കൂറിലെ മാറ്റിനി ക്ലാസിക്സിലേക്ക് ആയിട്ട് വരുന്ന വഴിയിൽ ഇനിയും നമ്മൾ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാനായിട്ട് പോവാണ്. കാരണം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷഹബാസ് അമൻ ഖത്തറിലേക്ക് വരുന്നു.
2: അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ലൈവ് കോൺസേർട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പാട്ടുകളുമായി അദ്ദേഹം എത്തുമ്പോൾ ഈ ഒരു പരിപാടിക്ക് ഇതുവരെയും പേരായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം.
3: ഓക്കെ, ഒരുപാട് പേര് നല്ല നല്ല പേരുകൾ ഇവിടേക്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. ഒത്തിരി നല്ല പേരുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും അവസരം ഉണ്ടല്ലേ.
2: ഉറപ്പായിട്ടും 5000997 നിങ്ങൾക്ക് ഷഹബാസ് അമൻ എന്ന് പറയുന്ന ഒരു വലിയ മ്യൂസിക് ഡിറക്ടർ, സിംഗർ, അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ടിന്റെ, അതായത് പാട്ട് അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ തന്നെ പാടിയും പറഞ്ഞു ആണല്ലോ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു പാട്ടിന് അല്ലെങ്കിൽ ആ ഒരു കോൺസേർട്ടിന് ഒരു പേര് നിർദ്ദേശിക്കാം. അതിൽ നിന്നായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്.
3: അങ്ങനെ പേരുകൾ നിർദ്ദേശിക്കുന്നവരിൽ നിന്നും സെലക്ട് ആകുന്ന ഒരു പേരുണ്ടല്ലോ, ആ പേര് നിർദ്ദേശിക്കുന്ന ആൾക്ക് ഒരു ഗംഭീര സമ്മാനവും ഒക്കെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങളും പ്രയോജനപ്പെടുത്തിക്കോളും. ആലോചിച്ച് നോക്കിയേ, ഷഹബാസ് അമന്റെ ഷോയ്ക്ക് നിങ്ങൾ ഇട്ട പേര്
2: അതെ
3: അതൊരു ചരിത്രമായിട്ട് മാറും എന്നുള്ളതാണ്.
2: എനിക്ക് തോന്നുന്നു എപ്പോഴും ഖത്തറിലൊരു ഇവന്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പേരോടുകൂടിയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ അല്ലാതെ നേരെ തിരിച്ച് നമുക്ക് പേരിടാൻ ഒരു അവസരം നൽകുന്നത്.
3: അതെ, ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഷഹബാസ് അമൻ പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട് തന്നെ വരുന്നുണ്ട്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: This is only on Radio Suno 91.7 FM. Brought to you by
4: Safari, world-class shopping experience, Doha, Qatar,
5: and Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.

0: കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലത്തോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഒരിക്കലെങ്കിലും അതുവഴി ഒന്ന് പോകണം അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്.
1: എന്തായാലും
0: കൊൽക്കത്ത മെയിൻ ലൊക്കേഷനായിട്ട് വരുന്ന ഒരു സിനിമ തമിഴിൽ നിന്നും വരാനായിട്ട് പോവാണ്.
1: ഉറപ്പായിട്ടും അതിന്റെ കുറച്ചധികം സീനുകൾ ചിലപ്പോൾ കുറച്ചധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ്ങും ആയിരുന്നു.
0: ഷൂട്ടിംഗ് അല്ലെ, ഷൂട്ടിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ ഭയങ്കര രസമായിട്ട് കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു.
1: അതെ, മാത്രമല്ല അതേ ലുക്കിൽ തന്നെയാണ് ഒരാൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത്.
0: അതെ, ആരാണ് എന്താണ് മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിരത്നത്തിന്റെ അടുത്ത സിനിമ.
1: അതെ, ആ ഒരു സിനിമയില് നായകനും നായികയുമായിട്ട് എത്തുന്നത് വിജയ് സേതുപതിയും സായ് പല്ലവിയാണ്.
0: അതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കോമ്പിനേഷൻ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരും.
1: ഉറപ്പായിട്ടും നല്ല രസമായിട്ടുള്ള ഒരു ലുക്കിലാണ് വിജയ് സേതുപതി ഉള്ളത്. മീശയൊന്നും ഇല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് മറ്റേ ലാലേട്ടനോട് പറഞ്ഞില്ലേ മീശയൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ മീശ ഇല്ലാതെയും നിങ്ങൾ സൂപ്പർ പറഞ്ഞില്ലേ, അതേപോലെ. അപ്പൊ അത് ആ ഒരു സിനിമയുടെ ലുക്കാണ് ബേസിക്കലി. അപ്പോ അതിന്റെ ചെറിയൊരു സോങ്ങിന്റെയോ എന്തിന്റെ ഒരു പോർഷന്റെ കുഞ്ഞൊരു പാർട്ട് ഒരു സ്ട്രീറ്റിലൂടെ നടന്നു വരുന്നത്, അവരിങ്ങനെ നടന്നു വരുന്നതിന്റെ ഷൂട്ട് ചെയ്യുന്ന മണിരത്നം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും ഉപരി അതിന്റെ കുറച്ചും കൂടി ഒരു നമ്മളിലേക്ക് അത് ഇഞ്ചി വെല്ലം എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ, ആ ഒരു പേരിലാണ് സിനിമ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിജയ് സേതുപതി, സായ് പല്ലവി, ഒരു കോമ്പിനേഷൻ നമ്മൾ കാണാൻ പോകുന്നു, കൂടെ മണിരത്നം.
1: അതെ,
0: എന്തായിരിക്കും മിക്കാറും ഒരു റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് മൂവി ആവാനുള്ള സാധ്യതകൾ.
1: അതെ, അദ്ദേഹത്തിന്റെ
0: ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ കേട്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്.
1: അതെ അതെ, അദ്ദേഹത്തിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ നായകന്മാർക്കും നായികമാർക്കും ഒക്കെ തന്നെ ഒരു ഒരു വേറൊരു ഭംഗിയാണ്, ഒരു ബ്യൂട്ടിയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് അദ്ദേഹം ക്യാപ്ചർ ചെയ്ത് ഏത് രീതിയിലാണ് ആ സ്റ്റോറി ലൈനിനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഒരു എവർഗ്രീൻ ലവ് സ്റ്റോറീസ് എല്ലാം തന്നെ മണിരത്നത്തിന്റെ ഇതിലുണ്ട്. അപ്പൊ വിൽ സി,
0: ആ ലിസ്റ്റിലേക്ക് വരൂ എന്ന്. മാത്രമല്ല സായ് പല്ലവിയുടെ ഫസ്റ്റ് മണിരത്നം മൂവിയാണ്. പിന്നെ ചെക്ക ചെമ്മന്ത വാനത്തിന് ശേഷം വിജയ് സേതുപതി മണിരത്നം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്നിക്കുന്ന
1: ഒരു സിനിമയാണ്
0: ഒരു സിനിമ. അപ്പൊ
1: ഈ ഒരു ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ അതായത് സുഹാസിനി. സുഹാസിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണിരത്നം മൂവി ഏതാണെന്നറിയോ?
0: എവിടെയോ ഇന്റർവ്യൂല് പറഞ്ഞു അല്ലേ, ഏതൊരു ഇവന്റിനാണോ പറഞ്ഞത്?
1: ഇന്ത്യൻ,
0: ഇന്ത്യൻ മൂവിയാണ്.
1: അതെ, അപ്പൊ ആള് പറയുന്നുണ്ട് അത് ആക്ച്വലി എന്റെ ഇത് പെരിയപ്പല്ല ചിറ്റപ്പയായിട്ടുള്ള കമൽ സാറും കൂടി നടിച്ചത് കൊണ്ടല്ല എന്നും എനിക്ക് ആ മൂവിയോട്
0: ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതല്ലേ. പിന്നെ ഈ പേര് പറയുമ്പോ, ഈ സിനിമ പറയുമ്പോ എ ആർ റഹ്മാൻ എന്നുള്ള പേര് കൂടി പറയാതിരിക്കാൻ പറ്റില്ല.
1: എല്ലാം
0: അതെ, എ ആർ റഹ്മാൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
1: അല്ല, അതിനു മുമ്പ് നിസയുടെ ഒരു ഫേവറേറ്റ് സിനിമയും കൂടെ പറ മണിരത്നത്തിന്റെ.
0: മണിരത്നത്തിന്റെ അയ്യോ, ഇതിപ്പോ ഏത് പറയും?
1: ഒരെണ്ണം പറ,
0: എല്ലാം ഇഷ്ടമുള്ള സിനിമകളാണ്.
1: ഏത് പറയാം, അതിലെ പാട്ട് വയ്ക്കും.
0: എന്നാ ഞാൻ ചെക്ക ചെങ്കുന്ന വാനത്തിലൊരു നല്ല പാട്ടുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണോന്ന് അറിയില്ല, എനിക്കെന്തോ ആ പാട്ടിനോട് പ്രത്യേക ഇഷ്ടമാണ്. ആദ്യം ആരും അങ്ങനെ അത് എത്ര ഇഷ്ടാന്ന് പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല ആ പാട്ട്. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടതാണോ എന്നൊരു സംശയം.
1: സിനിമയും എനിക്ക് അങ്ങനെ അതിനോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അലൈപ്പായുതേ മുതല് എല്ലാം
0: ഒന്നും പറയേണ്ട ആവശ്യമില്ല,
1: ഗ്രീനാണല്ലോ,
0: നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അറിയാലോ എല്ലാവർക്കും. അപ്പൊ ചെക്ക ചെമ്മന്തവാനൊന്നും അധികം ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല.
1: അപ്പൊ നിസക്ക് ഇഷ്ടമുള്ള പാട്ട്,
0: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് തൽക്കാലത്തേക്ക്.

0: മാറ്റിനി മേശ വിശേഷങ്ങളാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില സിനിമകളുടെ ട്രെയിലറും ടീസറും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറയും, നീ ഇത് കണ്ടായിരുന്നോ, അല്ലെങ്കിൽ കണ്ടു നോക്കിയോ, ഒന്ന് കണ്ടു നോക്കിയോട്ടോ, അടിപൊളിയാണ്, കിഡിലനാണ് എന്നുള്ളത് പറയും. ഈ പറഞ്ഞു വരുന്നത് ആശ എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ.
1: അതെ, അത് രാവിലെ തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അഷ്മി വേഗം ഒന്ന് കണ്ടു നോക്കുന്നതാണ് നിസ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറയാമല്ലോ ഞെട്ടിപ്പോയി. അതായത് ഭയങ്കര രസമുണ്ട്. കുറേ നാൾക്ക് ശേഷം എനിക്കൊന്ന് വേറൊരു രീതിയിൽ, ഭയങ്കര ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ ഡാർക്കാണ്,
0: എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് ക്യാരക്ടറിനെ മനസ്സിലാവും.
1: ആ ക്യാരക്ടറിനെ നമുക്കെന്തോ ലാസ്റ്റിലേക്ക്, ആ ട്രെയിലറിന് ലാസ്റ്റ് എത്തുമ്പം എന്തോ ഒരു പേടി തോന്നുന്ന പോലെ, എന്തോ ഒരു ഒരു ക്യാരക്ടർ,
0: എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഉർവശി, ഐശ്വര്യലക്ഷ്മി, ജോജു, അങ്ങനെയുള്ള ഒരു ഒരു ഒരു ഒരു താരനിരയാണ് ഈ സിനിമയുമായിട്ട് എത്തുന്നത്. എനിക്ക് സണൽ സഫർ, അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. ഒപ്പം തന്നെ കഥയിൽ ജോജു ജോർജ് അടക്കമുള്ള ആളുകളുണ്ട്. ജോജു ജോർജ്, രമേഷ് ഗിരിജ, സഫർ സനൽ, ഇത്രയും പേരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്.
1: അതെ, എന്തായാലും ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഈ ഒരു ഒരു കഥ, ബേസിക്കലി അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ ട്രെയിലറിലൂടെ കണ്ടിട്ടുള്ളത്. ഒരു ഫുൾ പിക്ചറിലേക്ക് എത്തണം, ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പോ തന്നെ ഇതിലെന്തോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ കമന്റുകൾ വരുന്നുണ്ടായിരുന്നു. ഒന്ന്, ജോജുവിന് ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് വീണ്ടും കാണാൻ പറ്റുന്നു. പിന്നെ ദ ഓജി, ദ എവർഗ്രീൻ, ദ വേഴ്സറ്റൈൽ ആക്ടർ, അല്ലെങ്കിൽ
0: ഉർവശി,
1: ഉർവശി എന്ന് പറയുന്ന ഒരു ഒരു മഹാനടിയുടെ എല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും.
0: ഉർവശി പൊളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: പിന്നെ എനിക്ക് അവരെ ആ ഒരു അമ്മ മകൾ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ചുവിന്റെ അമ്മയ്ക്കൊക്കെ ശേഷം വീണ്ടും അതേ പ്രായത്തിൽ ഒരു മോളുമായിട്ട് വരുമ്പോ
0: അങ്ങനെ ഒരു ഡിഫറന്റ് മൂവി ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആശ നൽകുന്നുണ്ട്.
1: എനിക്ക് ആ ട്രെയിലറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല നമ്മുടെ ജീവിതം, അല്ലമ്മ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ്
0: നമ്മുടെ ജീവിതം,
1: അങ്ങനെ ആക്കണം എന്നുള്ളൊരു വാശിയിൽ പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഐശ്വര്യയുടെ ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും.
1: സ്വപ്നം കാണുന്നതാണ് ജീവിതം.
0: ആ, സ്വപ്നം കാണുന്നതാണ് ജീവിതം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആശയ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കൂടെ തന്നെ ഉർവശി കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഉർവശി കഥാപാത്രം ഏതാണ്? പെട്ടെന്ന് എനിക്ക് യോധയിലെ ക്യാരക്ടർ പെട്ടെന്നൊന്ന് മിന്നി പറഞ്ഞു പോയി.
1: എനിക്ക് യോധയൊന്നും എന്റെ മനസ്സിലേക്ക് വരില്ല. എനിക്ക് ആദ്യമൊക്കെ വരിക തലയണമന്ത്രമൊക്കെയാണ്.
0: മിഥുനം വരുന്നുണ്ട്.
1: ആ, എനിക്ക് തലയണമന്ത്രം, മിഥുനം, മറ്റേ മൊട്ടയടിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്നത്, ജയറാം പോയിട്ട് പിന്നെ അവിടെ ഇന്നസെന്റ് എത്തുന്ന സിനിമ, മകളായിട്ടുള്ളത്,
0: ഇത് പള്ളിത്തേരുണ്ടോ പാട്ടുള്ള സിനിമ, മഴവിൽ

0: കാവടി.
1: മഴവിൽ കാവടി. യെസ്, എനിക്ക് ആ സിനിമയുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വരത്തില്ല, പക്ഷെ ആ എല്ലാ സീരിയലും
0: ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഉർവശിയുടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണ് എന്നുള്ളത് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
1: യെസ്, വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ലേക്ക്.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അങ്ങനെ മാറ്റിനിയും മാഷപ്പിൽ അഷ്ടമിയും നിസയും ഇങ്ങനെ ഉർവശിയുടെ ഏറ്റവും പുതുതായിട്ട് വരുന്ന ആശ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ദാ മറ്റൊരാളും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പുണ്ണി,
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് മോർണിംഗ് ആണോ?
3: നിങ്ങളുടെ പോലെ അത്രയും കൺഫ്യൂഷൻ എനിക്ക് ഓക്കെ.
4: എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് കഴിഞ്ഞ മണിക്കൂറിൽ വിന്റേജ് പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ആശ എന്നുള്ള മൂവി വരാണ്. അപ്പൊ അതിന്റെ ട്രെയിലർ ഭയങ്കര രസമുണ്ട്. ഉർവശിയാണ് ആ സിനിമയില് ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന. ഐശ്വര്യ ലക്ഷ്മി ഒക്കെ ഉണ്ട്. അപ്പൊ ഉർവശിയുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മളിങ്ങനെ ചോദിച്ചു വരാറുണ്ട്. ഏതൊക്കെ സിനിമകളാണ് മനസ്സിലേക്ക് വരുന്നത്?
3: എന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന സിനിമ കളിപ്പാട്ടം. കളിപ്പാട്ടം സിനിമ ആദ്യം വരുന്ന സിനിമയാണ്. പിന്നീട് വരുന്ന സിനിമ ശ്രീനിവാസനെ തേക്കുന്ന ഒരു പടം ഉണ്ടല്ല,
4: ഇത് കുന്നിമണി ചെപ്പ് തുറന്ന ആ പാട്ടുള്ള സിനിമ.
2: ഓക്കെ,
4: ആ സിനിമയുടെ പേരെന്തായിരുന്നു? പൊന്മുട്ടയിടുന്ന താറാവ്.
3: പൊന്മുട്ടയിടുന്ന താറാവ്. പിന്നെ മുകേഷിന്റെ പെങ്ങളായിട്ട് ഒരു കുറച്ച് ബുദ്ധിക്ക് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൊരു
4: സിനിമ.
3: അയ്യോ, അതിന്റെ പേര് കുസൃതിക്കാറ്റെന്നാണോ അങ്ങനെ ഒരു സംശയം ഉണ്ട്. അത് എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ
4: പറ്റും.
3: കുസൃതിക്കാറ്റ് മുകേഷും സായ്കുമാറും ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പൊ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു
4: സിനിമയാണ്.
3: ഭയങ്കര രസകരമായിട്ടുള്ള സിനിമ. അതായത് മുകേഷിന്റെ സഹോദരിയാണ് ഉർവശി. അപ്പൊ അച്ഛനും അമ്മയും ഇല്ല. അപ്പൊ ഈ ആൾക്ക് ചെറിയ ഒരു കുഞ്ഞുപിള്ളേരുടെ
4: സ്വഭാവമാണ്.
3: അവസാനം
4: അതിലാണോ മറ്റേ ബ്രഷൊക്കെ എടുത്ത്? അല്ല,
3: അതാ പടമല്ല. അപ്പൊ ഈ മുകേഷ് അദ്ദേഹത്തിന്റെ സഹോദരിയായ ഉർവശീനെ സായ്കുമാർ സ്നേഹിക്കുകയും പിന്നെ എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട്
4: സ്റ്റോറിയാണ്.
3: പക്ഷെ
2: ഞാനും കണ്ടിട്ടില്ല. ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ,
4: അപ്പുണ്ണി വരണം, ഇങ്ങനെ വെറൈറ്റികൾ വരണമെങ്കിൽ അല്ലേ?
2: നമ്മൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന മഴ മറ്റേ ഇതൊക്കെയായിരുന്നു. ഇത് യോധയും പിന്നെ എന്താ പറഞ്ഞ നമ്മള് പിന്നെ കുറച്ച്
4: മഴവിൽക്കാവടി പോലുള്ള സിനിമകളാണ് പറഞ്ഞത്. അപ്പൊ ഈ മൂവി മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിടണേ.
2: 5000
3: ഞാൻ
2: കണ്ടിട്ടില്ല.
4: അപ്പൊ കാക്കത്തൊള്ളായിരം ആണ് സിനിമ, അത് നമ്മൾ കണ്ടുപിടിച്ചു. നേരെ അടുത്ത പാട്ടിലേക്ക്.
5: പാലരുവി കുളിരണിയും കിന്നാരക്കുരവയുമാണ്

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: This is only on
0: Radio Suno 91.7 FM.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
4: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കുട്ടികൂടാം.

0: മാജിനി മാഷപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന കൂടെയുണ്ട്. നിസയും അഷ്ടമിയും അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ ഉർവശി വിശേഷങ്ങളാണ് ഇന്ന് സംസാരിച്ചു വന്ന വിഷയം. അപ്പൊ ഒരുപാട് സിനിമകളെ കുറിച്ച്, ഉർവശി അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുപോയി. ഇനിയും അത് എത്രത്തോളം പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, മലയാളത്തിന്റെ റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഉർവശി തന്നെയാണ്.
1: ലാസ്റ്റ് ഈ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറേ ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്.
2: അപ്പൊ എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അപ്പൊ പിന്നെ ഓൺലൈൻകാരാണല്ലോ, അവര് വീണ്ടും പറയുമല്ലോ എന്തെങ്കിലുമൊക്കെ
1: അല്ല ചേച്ചിയാണല്ലോ
2: എന്നൊക്കെ പറയാം. അപ്പൊ ആ എന്നാ പിന്നെ എന്നെ വിളിച്ചോ അങ്ങനെ നല്ല രീതിക്ക് പറയും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു റീൽ ഇപ്പം ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതായത് സ്റ്റാർ എന്നുള്ള രീതിക്ക്, സ്റ്റാർ രാത്രിയല്ലേ ഉള്ളൂ,
0: അത് കുഴക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആള് തിരിച്ചു ചോദിക്കും. സ്വഭാവമുണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളിക്കാരത്തിന്റെ ഒരു മറുപടി ഉണ്ട്. ഇതുപോലെ തന്നെ ഏതോ ഓൺലൈൻ ചാനലിൽ ആരോ ചോദിക്കുകയാണ്, മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കാനാണോ, ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനാണോ, ജയറാമേട്ടന്റെ കൂടെ അഭിനയിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എടുത്ത വഴിക്ക് പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ശ്രീനിവാസന്റെ പേര് പറയാത്തേന്ന്.
2: ഇഷ്ടപ്പെട്ട നടൻ,
0: ഇഷ്ടപ്പെട്ട നടനും മികച്ച കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ കൂടെയാണ്
1: ഉറപ്പായിട്ടും. പിന്നെ ജഗദീഷ് ഒരു ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉർവശിയാണ്, ക്രഷ് ആരാ നോക്കുമ്പോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്രഷ് ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, ആ ഒരു സമയത്ത് എന്റെ കൂടെയോ ശ്രീനിവാസന്റെ കൂടെയോ ഏറ്റവും മുൻനിര നായികമാരും വരാത്ത സമയത്ത് ഞങ്ങളുടെ പേരായിട്ട് വരാനായിട്ട്
2: റെഡിയായി
1: നിന്നിരുന്ന ഒരാൾ ഉർവശി മാത്രമേ
0: തലയണ മന്ത്രം. അതുപോലെ തന്നെ ഭാര്യ, ഇതുപോലെയുള്ള സിനിമകളൊക്കെ അന്ധകാലത്തെ ഹിറ്റാണ്, അന്ധകാലത്തെ ഹിറ്റ് സിനിമകളാണ്. പിന്നെ ഇപ്പോഴും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് അതൊക്കെ. അതിൽ പുള്ളിക്കാരത്തി ഇപ്പൊ തലയണ മന്ത്രത്തിലൊക്കെ ആ പൊങ്ങച്ചക്കാരിയായിട്ടൊക്കെ ഉള്ള കഥാപാത്രങ്ങള്
2: ഒന്നും അങ്ങോട്ട് മാറി നിർത്താനായിട്ടില്ല.
1: ഉർവശിനെ വയ്ക്കുന്നുണ്ട്, ഇത്രയും നന്നായിട്ട് ഒരു കുടുംബത്തിനെ അങ്ങോട്ട് പിരിക്കാൻ വേണ്ടിട്ട് എനിക്കല്ലാണ്ട് പിന്നെ ആർക്കും പറ്റും.
2: അപ്പൊ ഇഷ്ടപ്പെട്ട ഉർവശി കഥാപാത്രം ഒന്ന് മെസ്സേജിൽ പറഞ്ഞു 5000917 ലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alucas 917 evenings
6: presented by Joy Alucas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
9: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ദ മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയും നിസയും അപ്പുണ്ണിയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഉർവശി ദ റിയൽ ഒ ജി ഓഫ് മലയാളം ഫിലിം എന്ന് പറയേണ്ട ഒരു എന്ത് ഭംഗിയാണ് ഓരോ സീനും. ചില സമയത്ത് ഒരു സീനൊക്കെ മതി ചിലപ്പോ ആളങ്ങ് കയ്യിലെടുക്കാൻ.
1: തീർച്ചയായിട്ടും അല്ലേ, ഒരു സിനിമ തന്നെ മുഴുവൻ കാണണമെന്നില്ല. എനിക്ക് ജലധാര പമ്പ് സെറ്റ് സിൻസ് 1962 എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ
0: ഇന്ദ്രൻ സാറിന്റെ കൂടെ.
1: അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ നമ്മൾ കണ്ടിരുന്നു.
0: ഗവൺമെന്റ്
1: നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്
0: ചായ കുടിച്ചോ
1: കഴിച്ചോ ഇല്ല ഇവിടെ എന്താ കുമ്പളപ്പമേ ഉള്ളൂ അങ്ങോട്ട് പറഞ്ഞോ ഇല്ല അങ്ങോട്ട് വന്നോളാം രസായിട്ടാ ആ കുമ്പളപ്പമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ഫേസ് എക്സ്പ്രഷൻ തന്നെ ഇത്ര മനോഹരമായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്.
2: പിന്നെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു, ഇന്ദ്രൻസ് ഉർവശി എന്നുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു.
0: എല്ലാ രീതിയിലും, അതായത് കോമഡിക്ക് കോമഡി വേഴ്സറ്റൈൽ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ ഒരു കുശുംബത്തി ലുക്കിലാണെങ്കിൽ അങ്ങനെ ഒരു നല്ല ഗ്ലാമറസ് ലുക്കിലാണെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്തിട്ടുള്ള വർഷങ്ങളില് അല്ലേ എത്രയോ നാളുകളായിട്ട് ചെയ്തിട്ടുള്ള
2: ഒരാളാണ്
1: അഭിനയറാണി.
2: എന്നാൽ ഈ കടുകുറ കടുകുറൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മുടെ M4 മാരീനെ ഒന്നൊന്ന് ഓർമ്മപ്പെടുത്തിയാലോ ഞാൻ.
0: ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് മലയാളി കുടുംബങ്ങളെ ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു സൈറ്റാണ് M4Marie.com എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുന്നതായിരിക്കും.
1: പക്ഷേ നമുക്ക് തന്നെ ആയിട്ടായിരിക്കില്ല, മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും, സഹോദരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളും കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ
2: തീർച്ചയായിട്ടും നമ്മുടെ M4Marie ടീം ഖത്തറിലേക്ക് വരികയാണ്. September 11 ഐബിസ് ദോഹ ഹോട്ടലിൽ ഒരു വൈകുന്നേരം 4 മുതൽ അവർ ടീം അവിടെ തന്നെ ഉണ്ടായിരിക്കും.
0: അതെ, അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് എത്തുക. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഒപ്പം തന്നെ M4Marie കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ദ റിയൽ ഒ ജി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉർവശിയുടെ ഈ ഏറ്റവും പുതിയ ചിത്രം ആശ, അതും ഇറങ്ങുന്നത് September 11.
2: അങ്ങനെ ഒരു പ്രത്യേകത, പിന്നെ കുറെ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ അപ്പം പറയാം.
0: ഫ്രൈഡേ പറഞ്ഞിട്ട് കാര്യമില്ല.
2: ഓ ഫ്രൈഡേ ആണല്ലോ, പക്ഷെ തേഴ്സ്ഡേ പറയാലോ.
0: നല്ലൊരു ദിവസമാണ്,
1: വലിയ എന്താ പറയുക, ആശംസകൾ അറിയിക്കുന്നു. നിരാശയാകാതിരിക്കട്ടെ, പടം ഒരു വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്
0: ഉറപ്പായിട്ടും. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കൂടിയാണ്. അപ്പൊ എന്തായാലും നേരെ ഇനി നല്ല പാട്ടുകളൊക്കെ കേട്ടിരുന്നോളൂ, ഞാൻ വൈകുന്നേരം വരാട്ടോ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good evening, good evening, listeners. Radio Sun 91.7 FM, Matinee, Bashabinte Time Cinema Logathe Visheshangalumayittu Sandeep aanu koode join cheyyunnathu. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് സൈജു കുറുപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ്. പക്ഷേ ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ 5000917 എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിക്കാൻ പുറത്തിറങ്ങാനുള്ള ആ ഒരു പ്ലാനിലിരിക്കുമായിരിക്കും. ഫുഡ് കഴിച്ചു, കുറച്ച് വർക്ക് ചെയ്തു, ഇനി നേരെ പോയി ഒരു ചായയും കുടിക്കുമ്പോൾ ഉഷാറായിട്ട് നമുക്ക് ഈവനിങ് സമയം അങ്ങോട്ട് കടന്നു പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഈവനിങ് ടൈമിൽ വൈബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോകുന്നോട്ടെ മെസ്സേജസ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ദാ ഈ ഒരു സമയം നമുക്ക് അവരെ വിഷ് ചെയ്യാം. ഈവനിങ് ടൈമല്ലേ മിക്കവാറും എല്ലാ സെലിബ്രേഷൻസും നടക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ സെലിബ്രേഷൻസ് ഒക്കെ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. 80s എല്ലാവരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു എന്താണ് ട്രാവൽ ബാക്ക് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് ഓർമ്മകളും നല്ല നല്ല മെമ്മറീസും ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഈ കാർട്ടൂൺ AI വീഡിയോസാണ് കൂടുതലും വരുന്നത്. പണ്ടത്തെ കാലത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് പവർക്കട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ പില്ലോയും നമ്മുടെ കിടക്കയുടെ ആ ബെഡും ഒക്കെ എടുത്തിട്ട് ആസ് ഇൻ നമ്മുടെ ക്വിൽട്ടൊക്കെ എടുത്തിട്ട് നേരെ പോയി ടെറസിൽ കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു അവിടെ എനിക്ക് എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഓർമ്മ, അമ്മൂമ്മയുടെ വീട്ടിൽ പുളിമരമുണ്ട്. അപ്പോൾ ഈ പുളിമരം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ടെറസിൻ്റെ മണ്ണയിലൂടെയാണ് ഈ ഒരു മരം ഇങ്ങനെ അതിൻ്റെ ശാഖകളിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് കിടക്കാനുള്ള സുഖം, ഒരു തണുപ്പുണ്ട്. ആ ഒരു തണുപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആർട്ടിഫിഷ്യലായിട്ടുള്ള തണുപ്പല്ലല്ലോ, നാച്ചുറലായിട്ടുള്ള ആ തണുപ്പല്ലേ. അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് റെട്രോ കാലഘട്ടവും ഒരുപാട് പഴമയും ഒക്കെ തന്നെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴയ കാലത്തോട്ടൊക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ള പഴയ പാട്ടുകളൊക്കെ ഓൾറെഡി ഒത്തിരി പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കേൾക്കാതെ പോയ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് കൂടി ഒന്ന് സജഷനായിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. 5000917 സന്ദീപാണ് കൂടെ ഉള്ളത്. ഇതായിപ്പോൾ ഗസൽ എന്ന സിനിമയ്ക്ക് ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്കുമായിട്ടാണ്.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: This is only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സിനോ 91.7 എഫ് എം മാറ്റണി മാറ്റിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. സിനിമാ വിശേഷങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സൈജു കുറുപ്പ് ദേ ഇങ്ങനെ ട്രാക്ക് മാറ്റി വരികയാണ്. കഴിഞ്ഞ ദിവസം സൈജു കുറുപ്പിന്റെ ഒരു മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ സൈജു കുറുപ്പിന്റെ തന്നെ മറ്റൊരു ചിത്രം, നവാഗതനായ സാഗർ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രം. ആ ചിത്രത്തിന് തുടക്കം ഇട്ടിട്ടുണ്ട്. സ്വിച്ച് ഓൺ കർമ്മം കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പ്രശസ്ത നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ആണ് സ്വിച്ച് ഓൺ നിർവഹിച്ചത്. ആദ്യ ക്ലാപ്പ് നൽകിയത് നിതീഷസ് നായരാണ്. അരുൺ ഗോപി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അരുൺ ഗോപിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രവും കൂടിയാണിത്. സായ്കുമാർ, റിയ ജിത്തു, ജയകൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, ധ്യാൻ ശ്രീനിവാസൻ, അഭിരാം രാധാകൃഷ്ണൻ, അൽതാഫ് സലീം, വിൻസി അലോഷ്യസ്, ശങ്കർ രാമകൃഷ്ണൻ, രാജേഷ് ശർമ്മ, മധുപാൽ, ഷാൻ റഹ്മാൻ, ഷാജു ശ്രീധർ, ഉത്തരാവുണ്ണി, അൽതാഫ് പഞ്ഞിക്കാരൻ, ശ്രീരേഖ, അഖിൽ, ഷമീർ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രം ഒരു കോമഡി എന്റർടൈനർ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു കാസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടേക്കോ കുറെ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഈ രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് സനൽ ദേവാണ്. ചിത്രത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ റിലീസും ചിത്രത്തിന്റെ പേരും ഒക്കെ റിലീസാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വിശേഷങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: Hi, I'm Nasif Ali.
0: You're listening to
3: Radio Suno 91.7, Qatar's favorite radio station.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതേ ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ ഒരു ടീസർ ലോഞ്ച് ആയിരിക്കുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സൈജു ഗ്രൂപ്പ് നായകനായി എത്തുന്ന ചിത്രം അരത്തിന്റെ ടീസറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രജീഷ് പരമേശ്വരനാണ്. പോലീസ് വേഷത്തിലാണ് സൈജു ഗ്രൂപ്പ് ചിത്രത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ചിത്രത്തിന്റെ കാണുമ്പോൾ അറിയാം, കുറ്റാന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്

ബി സന്തോഷ്, മാസ്റ്റർ ആദം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. 1 മിനിറ്റും 7 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു ടീസറാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്ന. ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ, എന്നാണ് റിലീസ് ഡേറ്റ്, ഇതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടീസർ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഹൈ ആണ്. ബാക്കിയുള്ള ഇൻഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്കിതാ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. സോ വീണ്ടും പാക്കലാം. Until we meet, this is Sandeep signing off from Matinee Mashup. ഇത് റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: कतर्स हैप्पीनेस फ्रीक्वेंसी नाउ अवेलेबल ऑन उरीडू टीवी चैनल नंबर 911.
2: തീർച്ചയായും ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at M4Marry.com.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് ഈവനിങ് കഥർ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഏ, വൈകുന്നേരമായിട്ട് എന്താണ്, ഒരു ചായ കുടിച്ച് പോകാനുള്ള ഒരു പ്ലാനാണോ, അതല്ല നേരെ വീട്ടിൽ പോയി പെട്ടെന്നൊന്ന് കിടന്നാൽ മതി എന്നാണോ? സത്യം പറയല്ലേ, എനിക്കിപ്പോൾ അങ്ങനെയാട്ടുള്ളത്. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാനൊരു ചായ കുടിച്ച് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചിലപ്പോൾ എനർജി കൂടിയേക്കാം. ഇപ്പോൾ ഉള്ളൊരു ക്ഷീണമേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം മാറും, കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈവനിങ് ഡ്രൈവ് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ അഫ്കോഴ്സ് ഇറ്റ് ഇസ് ട്യൂസ്ഡേ ആൻഡ് ഫ്രം നൗ ഓൺ ഐ ബി ഹിയർ എവറി ഈവനിങ് വിത്ത് യു ഗൈസ്. അപ്പം നമുക്ക് ഈവനിങ് അടിച്ചു പൊളിക്കാം, സൂപ്പർ ആക്കാം. എന്തായാലും ഈ ഒരു സമയത്ത് ഏത് പാട്ട് വേണം ഇത് കൂടി ഒന്ന് മെസ്സേജ് അയച്ചോളൂ. അടിപൊളി പാട്ടൊക്കെ വെച്ചാൽ ആദ്യം പറഞ്ഞ് വെക്കാൻ പോകുന്ന പാട്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള പാട്ടാ കേട്ടോ. അടിപൊളി പാട്ടാണ്, മസാല കോഫിയുടെ ഒരു പാട്ടാണ്. ഗുഡ് ഈവനിങ് എ പി കാര, എന്തുണ്ട് അർഷദ്? ഓ, എനിക്ക് എ പി കാരാന്ന് കാണുമ്പം അത് പറയാനേ തോന്നുള്ളൂ അർഷദേ. ഇങ്ങനെ അർഷദ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ വായിക്കാൻ തോന്നില്ല. എനിക്ക് ആ പേരെ ഇഷ്ടം, എ പി കാര, നല്ല പേരല്ലേ. എന്തായാലും നിങ്ങളുടെ ഗുഡ് ഈവനിങ് മെസ്സേജസ് പോട്ടെ, പോരട്ടെ. അതിനോടൊപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, എല്ലാ മെസ്സേജസും അയച്ചോളൂ 5000-00917. ഇതിനോടൊക്കെ തന്നെ ഒപ്പം മെസ്സേജ് ആയിട്ട് അയക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പേരുകൾ സജസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്ക് പാട്ടിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ഈവനിങ് തുടങ്ങുന്നത് തന്നെ മസാല കോഫിയിൽ നിന്നും കൃഷ്ണ ആൻഡ് വരുൺ പാടിയ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോല. യുഗത്തിൽ ഒരാദ്യവും ഇല്ലാണ്ട് ഒരന്തവും ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈവനിങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കേ,

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: തീർച്ചയായും ചോദിച്ചോളൂ.
5: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
5: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
6: Hi, I'm Indrans.
7: You are listening to
6: Radio Suno 91.7, Qatar's beloved radio station.

ഷഹബാസ് അമൻ പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ബട്ട് സ്റ്റിൽ റിമൈൻഡിങ് യു വൺ മോർ ടൈം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ തന്നെയാണ് ഷഹബാസ് അമൻ എന്ന് പറയുന്നത്. ഇപ്പൊ ദാ നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വരുകയല്ലേ അദ്ദേഹത്തിന്റെ. അപ്പം ഈ പറഞ്ഞ ഷഹബാസ് അമൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രേറ്റസ്റ്റ് സിംഗർ ആൻഡ് ദ കമ്പോസർ, ഹി ഈസ് കമ്മിങ് ടു ഖത്തർ. ക്യൂൻ ഇവൻസ് ആണ് ഈ ഒരു വലിയ പരിപാടി നമുക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിന് ഇതുവരെ പേരൊന്നുമായിട്ടില്ല. കാരണം നമ്മൾ വേണം പേര് നിർദ്ദേശിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ദ ലൈവ് കോൺസേർട്ട് ഓഫ് ഷഹബാസ് അമൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈവ് പ്രോഗ്രാമിന് പറ്റിയ പേരെന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചോളൂ 5000917 നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരുകൾ നിർദ്ദേശിച്ചോളൂ. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏത് പേരാണോ, അതാരാണോ നമുക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെയിറ്റിംഗിലാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അയച്ചോ 5000917. രാവിലെ മുതൽ എന്തുമാത്രം പേരുകളുടെ ഓപ്ഷൻസാണ് വരുന്നതെന്ന് അറിയോ? എന്തായാലും അയച്ചോളൂ 5000917 കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരാവാം, എന്തുമായിട്ടും കണക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരികൾ എന്തുമായിട്ടും കണക്ട് ചെയ്തോ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസൊക്കെ പോന്നോട്ടെ, വേഗം തന്നെ അയച്ചോളൂ 5000917 കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട്, ആക്ച്വലി ഇന്ന് രാവിലെ മുതൽ ഒരു 80s വൈബാണ്. എല്ലാവരും ഒരു 80s വൈബിൽ തന്നെ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ 80s വൈബ്, വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ 80s വൈബ്, എല്ലാവരുടെയും പ്രൊഫൈൽ പിക്ചറുകളിൽ 80s വൈബ്. എന്തിന്, ആക്ടേഴ്സ് മുതൽ പൊളിറ്റീഷ്യൻസ് മുതൽ എല്ലാ ലീഡേഴ്സ് ഉൾപ്പെടെ എല്ലാവരും 80s വൈബ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഫുട്ബോൾ ഫാൻസാണ് ഇപ്പം എന്നെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, മറന്നോ, ഇന്ന് വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറന്നുപോയവർക്ക് അല്ലെങ്കിൽ ഈ 80s വൈബിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ട് ചെറുതായിട്ട് ഓർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചു തരാം. ഇന്നത്തെ ദിവസം നമ്മളുടെയൊക്കെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോർണമെൻറ്റ്സിൽ ഒരു ടോർണമെൻറ്റാണ് UEFA ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത്. ആൻഡ് ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി അഗെയിൻ കിക്ക് ഓഫ് നടക്കുന്നു. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ റിയൽ മാഡ്രിഡ്, ഇന്റർ മിലാൻ ആൻഡ് പോർട്ടോ, മാഞ്ചസ്റ്റർ സിറ്റി, ഇങ്ങനെ ഒരുപാട് മാച്ചസ് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആൻഡ് അങ്ങനെ നിരവധി മാച്ചസിന് വേണ്ടിയിട്ട് അതൊക്കെ കാണാൻ, ഈവൻ യുനോ ക്ലബ് ബ്രഗ് ആൻഡ് ആസ്റ്റൺ വില്ല, അങ്ങനെ ഒരുപാട് മാച്ചസ് ഉണ്ട്. സോ ഓൾ ദീസ് മാച്ചസ് വി ഓൾവേ വെയിറ്റിംഗ് ആൻഡ് ടുഡേ ഇസ് ഗോയിങ് ടു ലൈക്ക് ജസ്റ്റ് ഗെറ്റ് കിക്ക് ഓഫ്. ഇവിടുത്തെ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7:30 രണ്ട് മാച്ച് കഴിഞ്ഞാൽ പിന്നെ 10 മണി ആ സമയത്താണ് ബാക്കി 4 മാച്ചസും വരുന്നത്. അങ്ങനെ ടോട്ടലി 6 മാച്ചസ് വെച്ചിട്ട് ഇന്ന് അങ്ങനെ അവർ തുടങ്ങുകയാണ്. എനിവേ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ, ബിക്കോസ് ഓൾ ദീസ് മെയിൻ ടീംസ് ഒക്കെ തന്നെ അതിഗംഭീരമായിട്ട് UEFA ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പറയാനുള്ളതാണ്. പക്ഷെ ഓൾ ദോസ് ഫുട്ബോൾ ഫാൻസ്, നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമുക്കറിയാം PSG അഗെയിൻ ദ ആർ ട്രൈങ് ടു ഗെറ്റ് ദാറ്റ് ചാമ്പ്യൻസ് ട്രോഫി ഈ ഒരു വർഷവും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് തേർഡ് റോയിൽ ആ ഒരു ചാമ്പ്യൻസ് ട്രോഫി ലഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടം തന്നെ PSG ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്തവണ കാണാനായിട്ട് പറ്റും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല, PSG അല്ലാതെ മറ്റൊരു ടീം, ഏത് ടീമാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ടീം ബാക്ക് ടു ബാക്ക് ഇതുപോലെ തന്നെ 3 times ഇൻ എ റോ ഇതേപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ട്രോഫി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഏത് ടീമാണ്, ഇതൊക്കെ വർഷമാണ് അവർ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ആയത്? വേഗം മെസ്സേജ് അയച്ചോളൂ 5000917. അപ്പോൾ അതുകൂടി പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, കറക്റ്റായിട്ട് ഫുട്ബോൾ ഫാൻസിന് പറയാൻ പറ്റും ഏത് ടീമാണ് ഏതൊക്കെ വർഷമാണ് ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ആയത്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 917 evenings.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. രണ്ടിന്റെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സൈഡില് പാട്ടിന്റെ ആ ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ കോൺസേർട്ടിന് വേണ്ടിയിട്ടുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നതിന്റെ മെസ്സേജുകളാണെന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം തന്നെ ഞാൻ ചോദിച്ച പോലെ ബാക്ക് ടു ബാക്ക് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് തവണ ടൈറ്റിൽസ്, ഇപ്പം ചാമ്പ്യൻസ് ലീഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്ക് ടു ബാക്ക് ടൈറ്റിൽസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഈവൻ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും മോസ്റ്റ്ലി എടുത്ത ആൾക്കാരുണ്ട്. ഞാൻ ആക്ച്വലി ബാക്ക് ടു ബാക്ക് എടുത്തിട്ടുള്ള ടീംസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അതിനെനിക്ക് മിഥുൻ്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റയൽ മാഡ്രിഡ് 1956 മുതൽ 1960 വരെ 5 തവണയും, 2016 മുതൽ 2018 വരെ 3 തവണയും തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന അയാക്സ് അദ്ദേഹം തന്നെ കേട്ടോ അയച്ചിരിക്കുന്നത്, 1971 മുതൽ 1973 വരെയും, അതുപോലെ ബൈൻ 1974 മുതൽ 76 വരെയും തുടർച്ചയായി 3 തവണ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഞാനും അത് തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. എന്തായാലും അതല്ലാതെ റെനലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സഞ്ജയ്, അതുപോലെ സുഹേലിന്റെ മെസ്സേജ്, സമീർ, ഫുഹൈദ് മുഹമ്മദ്, അതിനുശേഷം എസ് കെയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സീസർ ബാഴ്സലോണ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇവരൊക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ ചോദിച്ച ചോദ്യം തുടർച്ചയായി എടുത്തിട്ടുള്ള ചില ടീംസിനെ നിങ്ങൾക്ക് അറിയാവുന്നത് കഴിച്ചുകൊള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയതിന് ശേഷം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഫുൾ ആ ഒരു വൈബ് തന്നെയായിരിക്കും. മെയിൻ ആയിട്ടുള്ള മാച്ചസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാം. ഓഫ്കോഴ്സ് അങ്ങനെ തന്നെയാണല്ലോ. ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ ആൻഡ് ഇന്റർ തമ്മിലുള്ളത്, മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് പോർട്ടോ തമ്മിലുള്ള മാച്ചസ് ആണ് മെയിനായിട്ട് എടുത്ത് നിൽക്കുന്നൊരു മാച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നാളത്തെ ദിവസമാണ് ബാഴ്സയുടെ മാച്ച് വരുന്നത്. ഫെനോറിൻ്റെ കൂടെയാണ് ബാഴ്സയുടെ മാച്ച് വരുന്നത്. ആൻഡ് പി എസ് ജിയുടെ മാച്ചും നാളെ ഉണ്ട്. ആൻഡ് അതിനോടൊപ്പം ലിവർപൂളിൻ്റെ, ആഴ്സണൽ, ഇവരുടെയൊക്കെ മാച്ചസ് നാളെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാലുള്ള ഈ ഒരു 2-3 ദിവസത്തെ മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. ലൈക്ക് മെയിനായിട്ടുള്ള കുറച്ച് മാച്ചസ് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും ബാക്കി മാച്ചസ് ഏതൊക്കെയാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വരുന്നുണ്ട്. അതായത് 10-ാം തീയതിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ബൈൻ ഫാൻസിനും വെയിറ്റ് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. അതുപോലെ യെസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ബാക്കി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് ദിവസങ്ങളിലൊക്കെയാണ്, നമുക്കതിനെക്കുറിച്ചിട്ടൊക്കെ വഴിയേ പറയാം. ഇപ്പം എന്തായാലും തൽക്കാലം നല്ല ബ്യൂട്ടിഫുൾ മെസ്സേജസ്, പ്രത്യേകിച്ചും ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല പാട്ടുകളൊക്കെ വെച്ച് തരണേ എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഞാൻ വെച്ചിരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും നിങ്ങൾ ചോദിച്ച പോലെ എനിക്ക് കുറച്ചും ഒരു മെസ്സേജ് വന്നിരുന്നു, പേര് മിസ് ഔട്ടായി പോയി. അതിനിടയിൽ കുറേ മെസ്സേജസ് വന്നുകൊണ്ടാണ് എനിക്ക് മിൻമിനി പാടിയ റോജയുടെ തമിഴല്ല ഹിന്ദി സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സോങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടിയുള്ളത്. 5 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ഈ ഒരു സമയം സിനോ ബോളിവുഡിൻ്റെ ടൈം.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഒരിടയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
2: മഴ പാടും കുളിരായി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Today's Go Rate Update brought to you by Sky Jewelry.
5: Sky Jewelry now open at Safari Mall, Abu Hamur.
6: എന്തായാലും ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയാം. 24 ക്യാരറ്റ് ഗോൾഡ് 530.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 489 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 400.50 കത്തറിയാൽ. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. എന്തായാലും ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരുകൾ നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സൺലൈറ്റിന്റെ മെസ്സേജ് ഉണ്ട്. 80s ആണോ ടോപ്പിക്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പാട്ടുകളൊക്കെ ആള് പ്ലേ ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 80s ആയിരുന്നു രാവിലെ മുതലുള്ള ടോപ്പിക് എന്നേ. അപ്പൊ അതുകൊണ്ടാണ് 80s എന്ന് മാറ്റി പിടിച്ചത്. എന്തായാലും ഇപ്പോ 80s ആണെങ്കിലും നിങ്ങൾ 90s കിഡ്സ് ആണെങ്കിലും 2000s ആണെങ്കിലും എന്താണെങ്കിലും ശരി തന്നെ, നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക്കലി വേണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പൊ ഇതിനൊക്കെ ഇടയിൽ ഇപ്പം കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ട്രാഫിക്കിലാണോ? ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ട്രാഫിക് അപ്ഡേറ്റും കൂടി തരാമെന്ന് വിചാരിച്ചു. എവിടേക്കാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് പോയാലോ ട്രാഫിക് അപ്ഡേറ്റിലേക്ക്. ഇപ്പോഴത്തെ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും പറയാനുള്ളത് സീറിങ്ങിലാണ് കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് ഉള്ളത്. വലിയ രീതിയിൽ മറ്റ് ഭാഗങ്ങളിലൊന്നും അങ്ങനെ, അതായത് സീറിങ്ങും പിന്നെ ഡീറിങ്ങിലും മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൽവയിൽ നിന്നും ഡീറിങ്ങിലേക്ക്, അതായത് നമ്മുടെ എക്സ്പ്രസ് റോഡ് വഴിയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഡീറിങ്ങിലേക്ക് തിരിഞ്ഞ് പിന്നെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ തിരിഞ്ഞ് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വരുന്ന സമയത്ത് ഈവൻ നമ്മുടെ ടണൽസിലൊക്കെ തന്നെ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വക്രയിലേക്ക് തിരിഞ്ഞ് പോകാനായിട്ട് നോക്കുന്ന അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ടാവും. ഇനി സീറിങ്ങിൽ റൗദ തൽക്കേൽ പാർക്കിന്റെ ചുറ്റുമായിട്ടും പിന്നെ ജെയ്തം മുതൽ, അതായത് അങ്ങ് മിഷ്റബ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ സൽവാർ റോഡ് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി സഭ എത്തുന്നവരെയുമുള്ള ആ ഒരു ഭാഗത്താണ് ട്രാഫിക് നല്ലപോലെ ഉള്ളത്. റേൻ റോഡിലും കുറച്ച് ട്രാഫിക്, അതും സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ്, വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Katos Happiness Frequency. Radio Sinu.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
0: One seven evening.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഹായ് അഷ്ടമി, ഒരു പഴയ എനർജി പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ഷിഹാബാണ്. ഷിഹാബ്, എനിക്ക് തോന്നുന്നു സംഭവം ഇന്ന് രാവിലെ മുതൽ മറ്റേ 80s ആണല്ലോ, അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പാട്ടൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കെ, ഞാൻ അതിങ്ങനെ ഒന്ന് തപ്പി എടുക്കട്ടെ. ഓക്കെ, ഞാൻ അതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ആ ഒരു ചോദ്യം കൂടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈ? ബിക്കോസ് ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സോണിലേക്ക് കയറുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മാത്സ് ബുക്കും സ്പോർട്സ് ബുക്കും എല്ലാം ഒന്ന് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പൊടിതട്ടി എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ രീതിയിലൊരു മാത്സ് ചോദ്യം ചോദിച്ച് നിങ്ങൾ എന്തിനാ കുഴപ്പിക്കുന്നത്, നേരെ തിരിച്ച് കുറച്ച് സിമ്പിളാക്കി ചോദിക്കാന്നേ. മാത്സ് ഒന്നും വേണ്ട, ഒരു ലോജിക്കൽ വൈസ് ഉള്ളൊരു ചോദ്യം ചോദിക്കാം. അതായത് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ചോദ്യം ഒരു തവണ പറയുള്ളൂ.

അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം റൈറ്റ് ആൻസർ അയക്കുക. ഓക്കെ, 5000097 ലേക്കാണ് അയക്കേണ്ടത്. അപ്പൊ ചോദ്യം ദാ ചോദിക്കാൻ പോകുന്നു, എടുത്തു പറയാണ്, ജസ്റ്റ് വൺ ടൈം, ഒറ്റ തവണ ഞാൻ പറയുള്ളൂ, ഇനി എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, വളരെ സിമ്പിളാണ്, അപ്പൊ ചോദിക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ കേട്ടോ, തെരേസയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ തെരേസ എന്റെ ആരാണ്? ഇതാണ് ചോദ്യം. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടവരുണ്ടെങ്കിൽ വേഗം ആൻസർ അയക്കൂ. ഇനി ഞാൻ അറിയാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. അപ്പൊ വേഗം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്ട് എനിക്ക് ആൻസർ കിട്ടണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ ഒരു തവണ പറഞ്ഞു, ആ കേട്ടവർ കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുകയാണെങ്കിൽ വേഗം അയച്ചേ. തെരേസ എൻ്റെ ആരാണ് എന്നാണ് ഞാൻ ലാസ്റ്റ് നിർത്തിയത്. അതിന് തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്നുള്ളത്. ഒറ്റ ലൈനിലാണ് ചോദ്യം. അപ്പം വേഗം ആൻസർ അയച്ചോളൂ 5000097. ഓക്കെ, അല്ല അല്ല, അയ്യോ എല്ലാവർക്കും തെറ്റുന്നുണ്ടല്ലോ. തെരേസേൻ്റെ മകൾ എൻ്റെ മകളുടെ അമ്മയാണെങ്കിൽ തെരേസ എൻ്റെ ആരാണ് എന്നതാണ് ചോദ്യം. വേഗം തന്നെ ആൻസേഴ്സ് അയച്ചോളൂ 5000097. ഇന്നത്തെ പണിയല്ല ഇത്, കെണി ഇതാണ്.

ഇത് ശരിക്കും കെണിയായോ? സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പൊ വേഗം തന്നെ ആൻസേഴ്സ് അയച്ചോളൂ. അതിനോട് ഒപ്പം തന്നെ നമ്മുടെ ഷിഹാബ് ചോദിച്ച ചോദ്യം, സോറി ചോദ്യം, ഷിഹാബ് ചോദിച്ച പാട്ട് ഞാൻ വെച്ചു കൊടുക്കാൻ പോവാണ്. നാടുവാഴികൾ സിനിമയിൽ നിന്ന് മുണിവരൻ സാറ് പാടിയിട്ടുള്ള പാട്ടാണ് ഇന്ന് റിക്വസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പാട്ട് ETS കാലഘട്ടം പറയുമ്പോൾ എങ്ങനെ വയ്ക്കാതിരിക്കും അല്ലെ? എന്തായാലും ഇതൊന്ന് പ്ലേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും റിക്വസ്റ്റ് തന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യുന്നു. അപ്പൊ കേട്ടോളൂ, ഒപ്പം തന്നെ ആൻസേഴ്സ് അയച്ചോളൂ. അയക്കുന്ന ആൾക്കാരിൽ നിന്നും, അതായത് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും ആയിരിക്കും നമ്മുടെ ഈ ഒരു ആഴ്ചയിലെ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വേഗം തന്നെ അയച്ചോളൂ 5000917. തെരേസ എന്റെ മകൾ, എന്റെ മകളുടെ അമ്മയാണെങ്കിൽ തെരേസ എന്റെ ആരാണ്? വേഗം തന്നെ ആൻസർ പോന്നോട്ടേ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: ഖത്തർ മക്കൾ അനേവർക്കും വണക്കം. നാ ഉങ്ക പാടുകര അന്തോലിയാസം പേസുറേ.
8: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണു 91.7.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: എന്തുമാത്രം മെസ്സേജസ് വന്നിരിക്കുന്നതെന്നറിയോ? വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. സംഭവം, ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിച്ചു, ആ ഒരു ചോദ്യത്തിനാണ് ഇവിടെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പണിയല്ലിത് കെണി.

0: പണിയല്ല ഇത് കെണി.
1: അപ്പൊ പണിയല്ലിത് കെണിയിൽ ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരേസയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ തെരേസ എന്റെ ആരാണ് എന്നതായിരുന്നു ചോദ്യം. അരുൺ രാമചന്ദ്രൻ പറയുന്നു അമ്മായി അമ്മായി എന്ന്, അൻസൽ ഹബീബ് പറയുന്നു മകൾ എന്ന്, ഫിറോസ് പറയുന്നു സിസ്റ്റർ എന്ന്, ആനന്ദ് പറയുന്നു അമ്മയെന്ന്, രവിശങ്കർ പറയുന്നു തെരേസ എന്ന്. ഓ, അതൊരു വല്ലാത്ത മൂവായിരുന്നു കേട്ടോ. അടുത്ത ശിവയുടെ വക മെസ്സേജ് അമ്മായി അമ്മ. വിഷ്ണു ചോദിച്ചിരിക്കുകയാണ് അമ്മയാണോ എന്ന്. ജാം ചോദിച്ചിരിക്കുകയാണ് മദർ ഇൻ ലോ. കീർത്തി സിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഷാ ചാവക്കാട് പറഞ്ഞിരിക്കുന്നത് ഭാര്യ എന്നാണ്. ഭാര്യയോ? ആ ഓക്കെ. ജിബുവിന്റെ മെസ്സേജും അമ്മായി അമ്മ എന്നാണ്. ബബ്സിയുടെ മെസ്സേജും സെയിം ആണ്. തെരേസ ഈസ് യുവർ ഡോട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം സിസ്റ്റർ പറഞ്ഞു പിന്നെ ഡോട്ടർ പറഞ്ഞു. ജിഷ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറപ്പിച്ച് നിൽക്കി. അടുത്തത് ഹെർബർട്ട്. എടാ പൊന്നടാ, പേര് പറഞ്ഞു വരുമ്പോ ഇതിപ്പോ നാളെ ആവുമല്ലോ. എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞത് ഹെർബർട്ട് എന്നാണോ ഹെർബർട്ട് എന്നാണോ, ആ എന്തേലും ആവട്ടെ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പറഞ്ഞിരിക്കുന്നത് മദർ ലോ എന്നാണ്. പക്ഷെ അടിപൊളി പേര് കേട്ടോ, സൂപ്പർ പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എൻ്റെ മെയിൻ ഒരു അറ്റൻഷൻ കൊണ്ടുപോയത് ഈ ഹെർബർട്ട് ആണ്. ഓക്കെ, അടുത്ത സുരമ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് തെരേസയുടെ ഹസ്ബൻഡ്. ഹസ്ബൻഡാ? ഓക്കെ, ഹസ്ബൻഡ് എന്നാണ്. വിശ്വൻ മെസ്സേജ് ഇരിക്കുന്നത് അമ്മയെന്നും. മുത്തശ്ശി അമ്മായിയമ്മ എന്നാ പിന്നെ അമ്മ പെങ്ങളി എല്ലാം കൂടെ കഴിച്ചുകൂടായിരുന്നു എൻ്റെ പൊന്നു ലൈസലേ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? അടുത്തത് മദറിലോ ഇന്ന് അഖിൽ സഞ്ജീവ് പറഞ്ഞിരിക്കുന്നു. ആദിൽ പറയുന്നത് അമ്മായിയമ്മ എന്നാണ്. ജസ്റ്റിൻ പറയുന്നത് എഗീൻ അമ്മായിയമ്മ എന്നാണ്. ജെപ്സ് പറഞ്ഞു ജെസ് ഓക്കെ ജെപ്സ് അല്ല സോറി ജെസ് പറഞ്ഞിരിക്കുന്നത് അമ്മായിയമ്മ എന്നാണ്. എന്നാൽ ഞാൻ ഉത്തരം പറയട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരേസയുടെ മകൾ, ഓക്കെ, തെരേസന്റെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ തെരേസ എന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ സംഭവം അമ്മയാണ്. അതാണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇനി അത് അമ്മായി അമ്മയൊന്നും വന്നിട്ടില്ല കേട്ടോ.

ക്ഷണിച്ചാൽ മതി. വലിയ എന്താ പറയാ, കഠിനമായിരുന്ന് ആലോചിച്ച് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. തെരേസയുടെ മകൾ, അതായത് അല്ലേ ഞാൻ, എന്റെ മകളുടെ അമ്മയാണെങ്കിൽ എന്റെ മകളുടെ അമ്മയാണല്ലോ ഞാൻ, അപ്പൊ പിന്നെ തെരേസ എന്റെ ആരാണ്? എന്റെ അമ്മ. ഞാൻ പറഞ്ഞതിൽ ഇത്രയും വളച്ചങ്ങട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് കുരുക്കഴിച്ചിരുന്നെങ്കിൽ സംഭവം ഒരേ രീതിയിൽ ഇതൊരു കെണിയല്ല, വെറും പണി മാത്രമാണ്. എന്തായാലും റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേരയച്ചു. ഇതിൽ നിന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ചിന്മയി പാടിയ ഒരു നല്ല പാട്ടൊക്കെ കേട്ടിരിക്കും കേട്ടോ. എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും അടിപൊളി സൂപ്പർ, ആൻഡ് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152 ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. ഇതൊക്കെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് ചില ഈ പറഞ്ഞ പോലെ ഈവനിങ് സമയമാകുമ്പോഴേക്കും പല പല സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ പല പല കാറ്റഗറീസ് ഓഫ് തിങ്സിലൂടെ ഒക്കെ തന്നെ നമ്മളിങ്ങനെ അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു പോകാറുണ്ട്. അതിപ്പോൾ ട്രാവൽ അപ്ഡേറ്റ് ആവാം, ടെക് അപ്ഡേറ്റ് ആവാം, അതിനോടൊപ്പം തന്നെ ഖത്തർ അപ്ഡേറ്റ് ആവാം, അതിനോടൊപ്പം തന്നെ കുറേ വൈറൽ കണ്ടൻറ്റുകളും എല്ലാം നമ്മൾ സംസാരിച്ച് പോകാറുണ്ട് അല്ലേ. എന്തായാലും ഇതിനൊക്കെ ഇടയിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊക്കെ തന്നെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വി ഷുഡ് റിയലി നോ അബൌട്ട് ദിസ് തിങ്. നമ്മളുടെ ഫോൺ ചില സമയത്ത് നമ്മൾ പോലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ശ്രദ്ധിക്കുക, ഫോൺ അങ്ങ് സ്റ്റക്കായി പോകും. സ്റ്റക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രീസ് ആവുക എന്നൊക്കെ പറയില്ലേ, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇങ്ങനെ ഫ്രീസായി എന്തെങ്കിലും രീതിയിൽ അതിങ്ങനെ സ്റ്റക്കായ പോലെ തോന്നും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഫോൺ ഇപ്പോൾ കുറച്ചായില്ലേ, പഴയതായില്ലേ, അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും അത് സ്റ്റക്കാവുന്നത്, ഓ എൻ്റെ പ്രശ്നമായിരിക്കും, പുതിയ ഫോൺ എടുക്കാറായി കാണും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊരു വലിയ ഒരു ട്രാപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് ഏറ്റവും പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ചില ടെക്നിക്കുകൾ. അപ്പോൾ ഇത് ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില ആഡുകളോ അല്ലെങ്കിൽ വരുന്ന ചില അൺഫെമിലിയർ ആയിട്ടുള്ള ലിങ്കുകളോ ഇതൊക്കെ തന്നെ നമ്മളുടെ ഫോണിൽ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ ഫോണ് അവർക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. അതായത് ടേൺ ഓഫ് ചെയ്യാനോ ഫ്രീസ് ചെയ്യാനോ പറ്റും. ഇതൊരു പുതിയ സ്ട്രാറ്റജിയാണ്. ഡിജിറ്റൽ ഫ്രോഡും കാര്യങ്ങളും നടക്കുന്ന, സൈബർ അറ്റാക്കുകൾ നടക്കുന്ന, ഐ മീൻ ക്രൈം അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ പറഞ്ഞ ഡിജിറ്റലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ ആയിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എടുക്കാനോ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ളത്. ഫേക്ക് ആപ്പുകളും സോഷ്യൽ മീഡിയ രീതിയിൽ റിമോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള ടൂളുകളും ഒക്കെ തന്നെ അവർ ഇതിലൂടെ, ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ ഫോണിൽ അങ്ങോട്ടേക്ക് എത്തിക്കും. എത്തിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്ക്രീൻ അവർക്ക് ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലിച്ചായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതൊരു ട്രിക്കായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേക്ക് മെസ്സേജസോ കാര്യങ്ങളൊക്കെ തന്നെ അയച്ചുകൊണ്ട് ഈ പറഞ്ഞ ഫോണിൻ്റെ ആക്സസ് അവർക്ക് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ പാനിക്കാവാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ബി വെരി വിജിലൻ്റ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് ആകെ നമ്മൾ എന്താ പറയുക ഫ്രീസായി പോകും. സോ വെനെവർ വി ആർ ഗെറ്റിംഗ് ദ ഫോൺ ബാക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് എന്തെങ്കിലും അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് തിങ്ക് ചെയ്തെടുക്കുക. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പുതുതായിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ ഈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ടെങ്കിൽ അതങ്ങോട്ടേക്ക് മാറ്റിക്കളയുക. ബാങ്കിങ് ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ എല്ലാം മാറ്റുക. എന്തെങ്കിലും APK ഫയൽസ് കേട്ടോ, ഇതാണ് ഏറ്റവും എപ്പോഴും എനിക്കിതറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഫോൺ എടുത്തിട്ട് ഈവൻ നമ്മൾ ആ ഒരു ഡൗൺലോഡ് ആയ ഒരു സംഭവം, ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ അഥവാ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു APK ഫയല് ഡൗൺലോഡ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് APK ഫയൽ എന്തെങ്കിലും കിടപ്പുണ്ടോ നോക്കുക. അപ്പം നിങ്ങൾക്ക് സെയിം സാധനം അവിടെയും കാണാൻ പറ്റിയെങ്കിൽ അതപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തേക്കുക, ഓക്കെ. കാരണം അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ കിടക്കുന്നതിലൂടെ വീണ്ടും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ഈ ഇഷ്യൂസ് ഇപ്പോൾ കൂടുതലും ഇങ്ങനെ സ്കാമുകളും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ ആഡുകളോ അൺഫെമിലിയർ ആയിട്ടുള്ള മെസ്സേജുകളോ ഒന്നും തന്നെ നോക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കൂ. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നുണ്ടോ എന്ന് ശ്രമിക്കൂ. ഒരുപാട് പേർക്ക്, ഈവൻ എൻ്റെ പരിചയത്തിൽ പോലും മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ചില അബദ്ധങ്ങൾ സംഭവിച്ചതുപോലെ എനിക്ക് കേട്ടറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഒരു സുനോ ബോളിവുഡിലേക്കാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ 917 ഈവനിങ്സുമായി അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്കുന്ന നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
3: 917 Evenings. Today's Go Rate Update brought to you by Sky Jewelry.
4: Sky Jewelry now open at Safari Mall, Abu Hamur.
5: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് പറയേണ്ട സമയമായിരിക്കുകയാണ്. ഒഫ്കോഴ്സ് എല്ലാവരും ഗോൾഡിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ, റേറ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. 24 ക്യാരറ്റ് ഗോൾഡിന് 529.50 ഖത്തറിയാലാണ്. 22 ക്യാരറ്റ് ഗോൾഡ് 488.50 ഖത്തറിയാൽ. 21 ക്യാരറ്റ് ഗോൾഡ് 462.50 ഖത്തറിയാൽ. 18 ക്യാരറ്റ് ഗോൾഡ് 399.50 ഖത്തറിയാൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചില കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കുറച്ച് മുൻപ് ഞാൻ ആ ഒരു ടെക് അപ്ഡേറ്റ് പറഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞപോലെ ശരിയാണ്, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലരുടെ മെസ്സേജസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. സോ ജസ്റ്റ് ബി കെയർഫുൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റുകളിലോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലിങ്കുകൾ പെട്ടെന്ന് കയറിയിട്ട് ഞെക്കരുത്, ഒന്നും എടുത്ത് ആവശ്യമില്ലാതെ എടുത്ത് നോക്കരുത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ വെതർ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെതർ കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ആ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഹ്യൂമിഡ് വെതറിലാണ് ഇപ്പം നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വെതർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത് ദോഹയിൽ കേട്ടോ. സമയം നോക്ക്, ഏകദേശം 7 മണി ആവാറായി. എന്നിട്ടും ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റിയും അല്ലെങ്കിൽ ചൂടും കാര്യങ്ങളൊക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിൽ പോയിക്കോളൂ. അടുത്ത മണിക്കൂറിൽ വന്ന് എനിക്ക് പല മറ്റു കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി കേട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: റേഡിയോ സുനോ 91.7 FM കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അഷ്ടമിയാണ് കൂടെയുള്ളത്. സമയം ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 7 മണി കഴിഞ്ഞതാ, 11 മിനിറ്റ് ആയിരിക്കുകയാണ്. 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്, ആ അടിപൊളി സമയമല്ലേ. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് ടൈം പറയുന്ന സമയത്ത് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, എനിക്കെപ്പോഴും 11:11 എപ്പോഴും കാണാറുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ടൈമാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് കാണുന്നതല്ല, എങ്ങനെയൊക്കെ എൻ്റെ കൺമുമ്പിൽ വന്നപ്പെടും. അതുപോലെ തന്നെ ഈ 7:11, ഓക്കെ, അതായത് 7 മണി കഴിഞ്ഞ് 11 മിനിറ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് നടക്കുന്നത് 2019 എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മിസോറയായി അങ്ങനത്തെ ഒരു എന്തോ ഒരു കുഞ്ഞു പ്ലേസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എനിക്ക് കുറേ മുൻപ് വായിച്ചിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. ഒരു കുഞ്ഞ്, അതായത് ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത് അവിടെ. ആ കുട്ടി ജനിക്കുന്നത് 7 മണി കഴിഞ്ഞ് 11 മിനിറ്റിലാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ വെയ്റ്റ് നമ്മളിപ്പം നോക്കുമല്ലോ, എത്ര പൗണ്ടാണ് അങ്ങനെയൊക്കെ നോക്കുമല്ലോ. ആ സമയത്തും 7 pounds 11 ഈ പൗണ്ട് കഴിഞ്ഞാൽ പറയുന്ന എന്താണ്, ഊൺസോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിപ്പം കെ ജി എന്നൊക്കെ പറയുന്ന പോലെ അവർ പൗണ്ടിലാണല്ലോ നോക്കുക. സോ കൃത്യം തൂക്കം ഈ പറഞ്ഞ പോലെ ഒരു 7 pounds 11 ounces അങ്ങനത്തെ രീതിയിലായിരുന്നു. കറക്റ്റ് കൊച്ചു ജനിക്കുന്നത് 7 മണി കഴിഞ്ഞ് 11 മിനിറ്റിലാണ് ജനിക്കുന്നത്. 7th, അതായത് ആ മാസം ജൂലൈ എന്ന് പറയുന്നത് എഗെയിൻ 11th ജൂലൈ മാസമാണ്. അപ്പോൾ 7:11 അവിടെ 7 മണി കഴിഞ്ഞ് 11 മിനിറ്റിൽ 7 pounds 11 ounces അങ്ങനെ അങ്ങനെ ഫുൾ 7:11 ഈ കുഞ്ഞിൻ്റെ ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-11 എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, അവർ ഈ കുട്ടിക്ക് സ്പോൺസർ ചെയ്തു. ഓക്കെ, ഈ കുഞ്ഞിന് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 7,111 അത്രയും ഡോളേഴ്സോ മറ്റോ കുട്ടിക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തോ അവർ സംഭാവന ചെയ്തു. അതിനോടൊപ്പം തന്നെ മറ്റു കുറേ കാര്യങ്ങൾ കേട്ടോ, കുഞ്ഞുകുട്ടിയായതുകൊണ്ട് തന്നെ ആ വളരുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ആ കൊച്ചിൻ്റെ പേരും ഭയങ്കര രസമുള്ളൊരു പേരായിരുന്നു. ഞാൻ കുറച്ച് ഇരുന്ന് നോക്കാം കേട്ടോ, നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. റീച്ചലെന്നായിരുന്നോ റിച്ചാർഡ് എന്നായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. പെൺകുട്ടിയാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സോ ബേസിക്കലി ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത്. ആ ഒരു സമയത്ത് അതിൻ്റെ അമ്മ പറയുന്ന ഒരു വിഷ്വലും ഉണ്ടായിരുന്നു, ലൈക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ അവർ 7-11 എന്ന് പറയുന്ന നമ്പർ കാണുമായിരുന്നു, അത്രേ 7 കാണുമായിരുന്നു, സ്ഥിരമായി 7-11 എന്ന് കാണുമായിരുന്നു, അങ്ങനെ കാണുമായിരുന്നു എന്ന് പറഞ്ഞു. സോ ഈ നമ്പേഴ്സിൻ്റെ ഒരു മാജിക് എന്ത് രസമാണ് അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുക ഭയങ്കര ഒരു റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് തിങ് ആണ്. 7:11 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് 7 pounds 11 ounces അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 11-11 മിക്ക കാര്യങ്ങളിലും വരാനായിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു 11-8 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബിക്കോസ് എൻ്റെ പേര് അഷ്ടമി എന്നാണല്ലോ, അപ്പോൾ 8. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ലക്കി നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്ന് തോന്നാറുണ്ടോ? അങ്ങനത്തെ ഒരു നമ്പറൊക്കെ ഭയങ്കരമായിട്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണോ? ആണെങ്കിലൊന്ന് പറയൂ കേട്ടോ. അപ്പോഴേക്കും അടുത്തൊരാൾ മെസ്സേജ് ചെയ്തിരിക്കുകയാണ് 11-9 എന്ന് പറഞ്ഞിട്ട്. അതെ, 11-9 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം രവി. ഇപ്പം നമുക്ക് ആരെയും ഓർപ്പിക്കേണ്ട, അതായിരിക്കും നല്ലത്. നേരെ പോകുന്നു സോലോ ഫിലിമിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

സമയത്തും ദൂരത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് കത്തിന്റെ ഫിയോളി റേഡിയോ സ്റ്റേഷൻ. അഷ്ടമിയാണ് കൂടെയുള്ളത്, കയ്യെത്തും ദൂരെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് റെഡി ആവണ്ടേ. സംഭവം എന്താണെന്നറിയോ, ഇൻ കേസ് ഓക്കെ, ഇൻ കേസ് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പേര് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും കല്യാണം കഴിക്കാനുള്ള പ്ലാനൊക്കെ ആയിട്ട് നടക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ നേരെ തിരിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അതായത് മക്കളെയോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സിനെയോ ഒക്കെ തന്നെ കല്യാണം കഴിപ്പിക്കാനായി നടക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ M4Marry.com ഖത്തറിലേക്ക് എത്തുകയാണ്. ലക്ഷക്കണക്കിന് ഫാമിലീസിനെ ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് M4Marry.com എന്ന് പറയുന്നത്. അങ്ങനെ September 11th ഈ വരുന്ന ഫ്രൈഡേ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സമയം നോക്കിയിട്ട് 11 PM to 9 PM അവർ ഐബിസ് ഹോട്ടലിലുണ്ടാവും. അവിടെ ചെന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ വരുന്ന September 11th വൈകുന്നേരം ഐബിസ് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അതിനോടൊപ്പം മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഇനിയിപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നാട്ടിലോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ M4Marry വഴി ആണോ കല്യാണം കഴിച്ചിട്ടുള്ളത്, അതുവഴിയാണെങ്കിൽ അതാരാണെങ്കിലും ഒന്ന് M4Marry എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കൂ 5000997. അത് നമുക്ക് ഒരുമിച്ചൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോ 5000997. ആരാണോ M4Marry വഴി കല്യാണം കഴിച്ചിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾ ആവണം എന്നില്ല, നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരെങ്കിലും ആണെങ്കിലും മതി, പക്ഷെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 5000997 നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം, 5000997 ആണേ.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴേക്ക് നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 Marry Team ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marry Teamനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marry. Find your happily ever after at M4Marry.com.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യ ഘട്ടങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: 91.7 Evening.
1: Presented by Joya Lucas, world's favorite jeweler.
0: Powered by
7: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Chennai Beats.
8: Tamil. Head of the hour.
9: In the art of Podumakulanda.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
7: In association with Nesto Hypermarket, now open at Old Passport Office.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
0: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evenings. Welcome back. Ashtami and Kodi Lada Kathanda Fever Radio Station. Radio Sero 91.7 FM. എന്തായാലും ഈ സമയത്ത് കുറച്ച് മുൻപയച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, സബാൽ അഹമ്മദ് കോറിഡോറിൽ സ്ലോ മൂവിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചൊന്ന് ബിസി ആയിപ്പോയി. ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞൊന്ന് വിശ്വസിക്കുന്നു, എനിക്ക് അപ്പോൾ പറയാൻ പറ്റിയില്ല കേട്ടോ. ആൻഡ് അനൂപിൻ്റെ ഒക്കെ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. മാരേജ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ മാരേജ് ആൻഡ് മൈ സിസ്റ്റേഴ്സ് മാരേജ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ ഓക്കെ, അങ്ങനെ അടിപൊളി. ഞാൻ വിചാരിച്ചു ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കറക്റ്റ് എം ഫോർ മാരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അയച്ചിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇനി എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്ന കാര്യവും അതിനോടൊപ്പം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് ആരെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000097.
2: ഹൃദയങ്ങളിലേക്ക് പാടാൻ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ക്യൂൻ ഇവന്റ് ഒരുക്കുന്ന ഷഹബാസ് അമൻ മ്യൂസിക് ഷോയ്ക്ക് പേരിടാൻ നിങ്ങൾക്കും ഒരവസരം. പേരുകൾ വാട്സപ്പ് ചെയ്യാം 5000097 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ഒരു വമ്പൻ സമ്മാനം. ക്യൂൻ ഇവന്റ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് സന്തോഷത്തിലാണ്. ഷഹബാസ് അമൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനും അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് കാണാനും ഒക്കെ തന്നെ പറ്റുക. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അദ്ദേഹം പാടിയും പറഞ്ഞും പോകുന്ന ഒരാളാണ്. അപ്പൊ അതിനൊക്കെ തന്നെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾക്ക് പേരുകൾ നിർദ്ദേശിക്കാം. പേരുകൾ നേരെ തന്നെ മെസ്സേജ് അയക്കൂ 5000097. അങ്ങനെ അയക്കുന്നവരിൽ നിന്നും നമ്മൾ ഒരു പേരെന്തായാലും സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ സെലക്ട് ചെയ്യുന്ന പേര് ആരുടെയാണോ അവർക്കാണ് ആ ഒരു സമ്മാനം കിട്ടാൻ പോകുന്നത്. അപ്പൊ ഡോണ്ട് മിസ് ദിസ്, വേഗം തന്നെ മെസ്സേജസ് അയച്ചോളൂ. ഷഹബാസ് അമൻ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈവ് കോൺസേർട്ടിന് നിങ്ങൾക്ക് തോന്നുന്നത് ഏത് പേരാണോ അത് നിർദ്ദേശിക്കാം കേട്ടോ. അപ്പൊ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ 5000097. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഹിയർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ലൊരു പാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആസിഫിന്റെ മെസ്സേജാണ്. ബ്ലോക്കൊക്കെ മാറി കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ബ്ലോക്കൊക്കെ മാറി ആ ഒരു വഴിയിൽ നിങ്ങളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പാട്ടുകളുമായി ഞാനുണ്ട് കൂടെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടാവും. സോ വെയിറ്റ് ഫോർ ദാറ്റ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഇന്ന് വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയാണ്. 11 വർഷമാണ് ഫിസിയോതെറാപ്പി മേഖലയിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ 917 ഈവനിങ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ മനു കെ ഉമ്മൻ, ദ ഫിസിയോതെറാപ്പിസ്റ്റ്. ഹായ്, വെൽക്കം വെൽക്കം ടു റേഡിയോ സുനോ.
5: വളരെ നന്ദി, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. സാധാരണ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് വേദന എന്താണ് ഉണ്ടോ, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്തോ, എക്സസൈസ് ചെയ്തോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോലി അതിനേക്കാളും ഇച്ചിരൂടെ ഇലാബറേറ്റ് ആണെന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. അതായത് മൂവ്മെന്റ് പ്രോപ്പറായി കൊടുത്താൽ അതൊരു ഡോസായിട്ട് നമുക്ക് കണക്കാക്കാം. അത് തെറ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇൻഎഫക്റ്റീവ് ആവുകയും ചെയ്യും, ചില സമയത്ത് അൺസേഫ് ആവുകയും ചെയ്യും. സോ ഈ തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ആക്ച്വലി ഫിസിയോതെറാപ്പിയും ഫിസിക്കൽ ആക്ടിവിറ്റിയും കാർഡിയോവാസ്കുലർ ഡിസീസിൽ, അതായത് ഹൃദ്രോഗപരമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ സ്ട്രോക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നും മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നും, പിന്നെ റീഹാബിലിറ്റേഷനിൽ ഫിസിയോതെറാപ്പി വഹിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് വഹിക്കുന്ന ഒരു പങ്ക്, അതൊക്കെ പറയാനാണ്.
4: ഓക്കെ ഓക്കെ. കാർഡിയോളജിസ്റ്റിന്റെ അടുത്താണ് സാധാരണ ഈ ഹാർട്ട് ഡിസീസ് വരുമ്പോൾ പോകുന്നത്. നേരത്തെ ഇപ്പൊ സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു, അത് വരുമ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്കായിരിക്കും നമ്മൾ ചെല്ലുക അല്ലെ. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഒരു ഒരു പിക്ചറിൽ എവിടെയാണ് വരുന്നത്?
5: അത് നല്ലൊരു ചോദ്യമാണ്. കാർഡിയോളജിസ്റ്റ് സാധാരണ നമ്മൾ പറയുമ്പോൾ കാർഡിയോളജിസ്റ്റ് ഹൃദയത്തെ രക്ഷിക്കുന്നു, ന്യൂറോളജിസ്റ്റ് ബ്രെയിനെ രക്ഷിക്കുന്നു, അങ്ങനെയാണ് പറയാറ്. പക്ഷെ ഫിസിയോതെറാപ്പിസ്റ്റ് പലപ്പോഴും മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഈ ഒരു റീഹാബിലിറ്റേഷന്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ ഒരു ഭാഗമാണ്. അതായത് ഒരുപാട് പേര് കാണും, ഡയറ്റീഷ്യൻസ് കാണും, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് കാണും, ഫിസിയോതെറാപ്പിസ്റ്റ് കാണും, പലരും കാണും. സോ അവർക്ക് ഉള്ളൊരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാർഡിയോ റീഹാബിലിറ്റേഷനിൽ അല്ലെങ്കിൽ ന്യൂറോ റീഹാബിലിറ്റേഷനിൽ.
4: ഓക്കെ.
5: അതേസമയം രോഗം വന്ന ശേഷം മാത്രമല്ല നമ്മുടെ റോള് വരുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാൻ കഴിയും നല്ലതായിട്ട്. പിന്നെ എക്സസൈസ് കപ്പാസിറ്റി അസസ് ചെയ്യാൻ കഴിയും. പിന്നെ ബി പി, ഹാർട്ട് റേറ്റ് എന്നീ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, എക്സേഷൻ സിംറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണെന്ന് പ്രോപ്പർ അസസ് അഡ്രസ് ചെയ്യാൻ കഴിയും. പിന്നെ സേഫ് ആയിട്ടുള്ള എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ അമിതവണ്ണം, ലോ ഫിറ്റ്നസ്, പിന്നെ സെഡൻറി ആയിട്ടുള്ള നമ്മൾ അനങ്ങാതിരിക്കുന്നുള്ളൊരു ബിഹേവിയർ, ഇതുപോലുള്ള മോഡിഫൈ റിസ്ക് അവർക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മൂന്ന് റോൾ എനിക്ക് ചുരുക്കി പറയാൻ പറ്റും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കാര്യം. പ്രിവെന്റ്, റിസ്റ്റോർ, പ്രൊട്ടക്ട്, വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഒരു എക്സസൈസ് എക്സ്ട്രാ ക്ലാസ് ആയിട്ട് കണക്കാക്കുകയല്ല, ഇതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്.
4: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഡോക്ടർ മനു കെ ഉമ്മനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹീസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ടുഡേ ഈസ് വേൾഡ് ഫിസിയോതെറാപ്പി ഡേ. കേട്ടുകൊണ്ടിരിക്കുന്നത് 917 ഈവനിങ്സ്. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
5: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: ഇന്നത്തെ ദിവസം വേൾഡ് ഫിസിയോതെറാപ്പി ഡേയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷത്തെ ഫിസിയോതെറാപ്പി തീമിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു. പക്ഷേ മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാനായിട്ട്, നമ്മൾ അറിയേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് 11 വർഷമായി ഫിസിയോതെറാപ്പി മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ മനു കെ ഒമ്മനാണ്. ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ എത്തുന്ന സമയത്തെ കാർഡിയോ വാസ്കുലർ റിസ്കും കാര്യങ്ങളൊക്കെ തന്നെ സത്യത്തിൽ കൂടുതലാണോ? അതോ
1: പേടിപ്പിക്കാൻ പറയേണ്ട കാര്യമല്ല. ആക്ച്വലി ഡേറ്റാസ് നോക്കി നമുക്ക് പറയണം, അത് വളരെ ക്ലിയർ ആണ്. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് ICMR ഇന്ത്യ ബി എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റഡി നടത്തിയിരുന്നു. അതിനകത്ത് നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഏകദേശം 10 കോടിയിലധികം ആളുകൾക്ക് ഡയബറ്റീസ് നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട്. ഓക്കെ, അത് ഏകദേശം 32 കോടിയോളം ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ, 35 കോടിയിൽ കൂടുതലാണ് അബ്ഡോമിനൽ ഒബീസിറ്റി, അതായത് വിസറൽ ഫാറ്റ്. ഏഷ്യക്കാർക്കാണെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ, സൗത്ത് ഇന്ത്യൻസിന് വളരെയധികം. എസ്പെഷ്യലി നമ്മുടെ കേരളക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദിസ് ഓൾ സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഹൈ കൊളസ്ട്രോളും BP കൂടി നിൽക്കുന്നതിൽ ഒന്നാമതാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ 42 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സായി എനിക്ക് 55 ആയില്ലല്ലോ, അപ്പം ഹാർട്ട് സ്ക്രീനിങ്ങിന്റെ ആവശ്യമില്ല, തീരുമാനം അത് തെറ്റാണ്. നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ അത് തന്നെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഡയബറ്റീസ് ടെൻഡൻസി ഉണ്ടാവും നമുക്ക് സാധാരണ ഉണ്ട്, പിന്നെ അബ്ഡോമിനൽ ഫാറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഹൈ കൊളസ്ട്രോൾ, പിന്നെ സ്ട്രെസ്.
0: ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, ഇപ്പൊ അവര് തന്നെ പറയുന്നുണ്ടാവും ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് ഇപ്പോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഞാൻ ജിമ്മിൽ ചെലവഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇരുന്നിട്ടുള്ള ജോലിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതും നമ്മുടെ ലൈഫിൽ അഗെയിൻ ഫിസിക്കലി പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ടോ?
1: ഉണ്ട്. ആക്ച്വലി ഇത് വർക്ക് ഈ പറഞ്ഞ പോലെ സെൻട്രി ആണ്, ബട്ട് എന്നിരുന്നാലും അവര് ജിമ്മിലും പോകും. രണ്ടു തരത്തിൽ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ കരുതും നമ്മൾ ഫിറ്റാണ്, പക്ഷെ അല്ല. ആക്ച്വലി അതിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. മോഡേൺ റിസർച്ച് നമുക്ക് നോക്കണം, 1 മണിക്കൂറിൽ ജിമ്മ് ചെയ്തുകൊണ്ട് ബാക്കി മുഴുവൻ മണിക്കൂറും നമ്മൾ അനങ്ങായിരിക്കുമ്പോൾ അതിന്റെ ഫുള്ള് ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. 30 മുതൽ 40 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ നടക്കണമെന്നുള്ളതാണ്, രണ്ടുപേരടുത്ത് ഇരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പേഷ്യന്റിനോട് പൊതുവെ പറയാറുള്ളത് എക്സസൈസ് ചെയ്യൂ, പക്ഷെ സിറ്റിംഗ് ബ്രേക്ക് നല്ലപോലെ കുറയ്ക്കുക. 30 മിനിറ്റ് 60 മിനിറ്റിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഇരിക്കുന്നിടത്ത് ഒന്ന് ഡെസ്ക് വർക്ക് ആണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലിഫ്റ്റിന് പകരം നമ്മൾ സ്റ്റെയർസ് ഉപയോഗിക്കാം സന്ധികൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ജോയിന്റ്സിന്, പിന്നെ ഫോൺ കോൾ എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് നടന്ന് സംസാരിക്കാം, അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ പാർക്കിംഗ് അല്പം ദൂരെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അല്പം ആക്ടിവിറ്റി കിട്ടത്തുള്ളൂ. നമുക്ക് വേണ്ടത് എപ്പോഴും ലിഫ്റ്റിനടുത്താണ്, ലിഫ്റ്റിനടുത്താണ്. പിന്നെ ഒരു കോഫി മെഷീൻ, നമുക്ക് ഒരു കോഫി എടുക്കണമെങ്കിൽ നമ്മൾ ഹൗസ് കീപ്പിനെ വിളിക്കും, നമ്മൾ പോയി എടുക്കാറില്ല. അപ്പം മൂവ്മെന്റ്, സ്മോൾ മൂവ്മെന്റ്സ് അക്യുമുലേറ്റ്, കുറച്ചെ കുറച്ച് നമ്മൾ മൂവ്മെന്റ് ചെയ്ത് ഇത് ചെയ്യുന്നതാണ് നോർമലി.
0: ഓക്കെ ഫൈൻ. ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു, അതിൽ നിന്നൊക്കെ റിക്കവർ ആയി വന്നിരിക്കുന്ന ഒരാളാണ്, പക്ഷെ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുടെ ചുറ്റുമുള്ള വീട്ടുകാർക്ക് ഒരു കൺസേൺ ഉണ്ടാവും. അപ്പൊ അവരത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അയ്യോ അവിടെ ഇരിക്കൂ, ഞാൻ എടുത്തു തരാം, ഞാൻ കൊണ്ടുതരാം, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇരുന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അത് ശരിക്കും സേഫ് ആണോ?
1: ആക്ച്വലി ക്യൂട്ട് കേസിൽ, അതായത് തുടക്കത്തിൽ നമ്മളിങ്ങനെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു, ഒരു സ്റ്റെന്റ് ഇട്ടു, അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ മെഡിക്കൽ സ്റ്റെബിലിറ്റി അബ്സല്യൂട്ട്ലി ഫസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ സ്റ്റെബിലിറ്റി നമുക്ക് വേണം, പക്ഷേ ഇൻഡെഫിനിറ്റ്ലി റെസ്റ്റ് കൊടുപ്പിക്കുന്ന ഒരു റിക്കവറി അല്ല. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾക്ക് വളരെ ഒരു ഉണ്ടാകുന്ന സംഭവമാണ് പേടി, അതായത് ഇനി ഞാൻ നടക്കുമ്പോൾ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുമോ, പേടി കാരണം അവർ എക്സസൈസ് കുറയ്ക്കും. ഇപ്പൊ നമ്മൾ ഇതിന് പറയുന്ന ഫിയർ ഡീകണ്ടീഷനിങ് സൈക്കിൾ എന്ന് പറയുന്നത്, കാരണം ആക്ടിവിറ്റി കുറയും, ഈ പേടി കാരണം ഫിറ്റ്നസ് കുറയും, വീണ്ടും ചെറിയ രീതിയിലുള്ള പണ്ടത്തെ പോലത്തെയുള്ള ശ്വാസ തടസ്സം നേരിടും, അപ്പം വീണ്ടും ഒരു പേടിക്കും, വീണ്ടും ഇനാക്ടിവിറ്റി കുറയും, ഇപ്പൊ ഒരു സൈക്കിളായിട്ട് നടക്കാം. അപ്പം കാർഡിയോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റും ഞങ്ങൾ ഈ ടീം ചെയ്യുന്നത് ഇതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. കാരണം വോക്കിംഗ് എയറോബിക് കണ്ടീഷനിങ് സ്ട്രെങ്തനിങ് ഈ പറഞ്ഞ ഫംഗ്ഷണൽ ട്രെയിനിങ് ഇതെല്ലാം ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റ് എങ്ങനെ ഉറങ്ങണം, എങ്ങനെ മെഡിസിൻ മാനേജ് ചെയ്യണം, സ്ട്രെസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം ഗ്രാജുവലിയാണ് കാർഡിയോ റീഹാബിലിറ്റേഷന്റെ ഒരു പ്രൊസീജിയർ. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഹാർട്ടിനെ ടെസ്റ്റ് ചെയ്യുമല്ല, നമ്മൾ ആ ഹാർട്ടിനെയും ബോഡിയെയും സേഫായിട്ട് ട്രെയിൻ ചെയ്യുകയാണ് ഒരു ഇൻസിഡന്റിന് ശേഷം.
0: ഓക്കെ ഓക്കെ ഫൈൻ. കേട്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട് അല്ലേ, അതൊക്കെ ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർ മനു നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഹിസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. ഇന്ന് വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയതുകൊണ്ട് തന്നെ അതിന്റെ തീമിനെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു, പ്രത്യേകിച്ചും കാർഡിയോ വാസ്കുലർ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി എന്തായാലും നമുക്ക് സ്ട്രോക്കിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് സാധാരണക്കാരായ നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എങ്ങനെ അത് മനസ്സിലാക്കണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 917 ഈവനിംഗ്സിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Chennai beats.
4: Tamil head of the hour.
5: In the art of podumakkolanda.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്റെ കൂടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയതുകൊണ്ട് ഡോക്ടർ മനു ആണ് നമ്മുടെ കൂടെയുള്ളത് കേട്ടോ. സോ ഡോക്ടർ, എനിക്ക് ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഇത്രയും നേരം കാർഡിയോ വാസ്കുലർ ഇഷ്യൂസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് റോൾ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ എനിക്കിനി ചോദിക്കാനുള്ളത്, ഈ ഒരു വർഷത്തെ തീമിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആണ്. ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ആ ഒരു ട്രീറ്റ്മെന്റിലേക്കും ഒക്കെ തന്നെ പോകുന്നതിന് മുൻപ് ഇത് നമ്മളുടെ മുമ്പിൽ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുക ഇത് സ്ട്രോക്ക് ആണെന്നുള്ളത്, അതിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരോ.
5: സിംപ്റ്റംസിനെ നമ്മൾ ഒരു ചെറിയൊരു ഞാനൊരു സിനിമയായിട്ട് പറയാം. അതായത് ബി ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ബി ഫാസ്റ്റ്, BEFAST, ബി ഫാസ്റ്റ്. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്. നമ്മൾ നടന്ന് ഒരു കുഴപ്പമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ബാലൻസിന് ചെറിയൊരു വ്യത്യാസം വരുന്നു. പിന്നെ ബി ഇ എന്നുള്ളതിന്റെ ഇ, കണ്ണ് ചെറിയതായിട്ട് നമുക്ക് ബ്ലേർഡായിട്ട് കണ്ണിന്റെ കാഴ്ച. അപ്പം ബി ഫാസ്റ്റ്. അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വറീഡ് ആവണം, ചെറുതായിട്ട് പാനിക് ആവേണ്ട കാര്യമില്ല, വറീഡ് ആവുക. അതിനുശേഷം ബി ഫാസ്റ്റിന്റെ എഫ്, ഫേസ്. ഫേസ് നോക്കുക, ഒരു സിംപ്റ്റമാണ്. നമ്മുടെ ഫേസിൽ ഡ്രൂപ്പ് ആവുന്ന കാണാം, ഒരു സൈഡ് ചെറിയ രീതിയിൽ കോടിപ്പോകുന്ന കാണാം, ഒരു ചെറിയ നംനെസ് ഫേസിൽ ഫീൽ ചെയ്യുന്ന കാണാം, ഒരു മരവ് പോലെ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കൈകൾ രണ്ടൊന്ന് പൊക്കി നോക്കുക. അതായത് ഫാസ്റ്റിന്റെ എ, ആം. അപ്പം അത് കൈകൾ പൊക്കി നോക്കുമ്പോൾ ഒരു കൈ നമുക്ക് താഴേക്ക് വീഴുന്നു അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അതൊരു സൈനായിട്ട് കാണാം. പിന്നെ ബി ഫാസ്റ്റിന്റെ എസ്, അത് നോക്കുകയാണെങ്കിൽ സ്പീച്ച്, നമ്മുടെ സംസാരം സ്ലേർഡ് ആവുന്നു, ഒരു സ്ഫുടത ഇല്ലാതെ പോകുന്നു, നമുക്ക് കറക്റ്റ് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു സെന്റൻസ്. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ബി ഫാസ്റ്റിന്റെ അവസാനത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടൈം. ടൈം ടു കോൾ ദ എമർജൻസി. കാരണം ഇവിടെ നമുക്ക് എമർജൻസി 999 ആണ്, അതിലേക്ക് വിളിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്ട്രോക്ക് വരുന്ന സമയത്ത് ആളുകൾ എന്താ വരും, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ പറയും കുറച്ചൊന്നിരിക്കാം, ശരിയാവുമായിരിക്കും, നമുക്കൊന്ന് നോക്കാം. ഇത് ചെയ്യാൻ പാടില്ല. ഹിയർ ടൈം ഇസ് എ ബ്രെയിൻ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ സമയം ഇവിടെ വളരെ ക്രൂഷ്യലാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക അല്ലെങ്കിൽ ആംബുലൻസ് വരാൻ അവർക്ക് എപ്പനി ഷോട്ട്, അങ്ങനെ ലൈഫ് സേവിംഗ് ഇന്റർവെൻഷൻ ആണതല്ല. അപ്പൊ അവർക്ക് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റും. നമ്മളിപ്പം ഈ ഒരു സംഭവം, ഈ ഒരു സിംപ്റ്റംസ് കണ്ടു, നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ റെഡിയായി ആശുപത്രിയിലേക്ക്, പെട്ടെന്ന് ഇത് പെട്ടെന്ന് നിന്നു. അപ്പം നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല ഇനി പോകണ്ട, അങ്ങനല്ല, നമ്മൾ പോകണം. അതൊരു വാർണിംഗ് സൈൻ ആയിട്ട് എടുക്കണം. അതിന് പറയുന്നത് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെറിയ സ്ട്രോക്ക് നടന്നു കഴിഞ്ഞു, അത് റിക്കവറായി, പക്ഷെ അതിന്റെ അർത്ഥം ഇനിയും വരത്തില്ലെന്നല്ല. മോർ പ്രോൺ ടു കം അനദർ വൺ. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, അവയർനെസ് ഇവിടെ പറയേണ്ട കാര്യം, ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ ചിലർ ചെയ്യാറുള്ള കാര്യമാണ് മസാജ് ചെയ്യും. ഓക്കെ, കൈ ഒന്ന് ഞാൻ തടവി തരാം, അപ്പം അങ്ങനെ അല്ലെങ്കിൽ നിർബന്ധിച്ചൊന്ന് നടത്തിപ്പിക്കും, അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നിർബന്ധിച്ച് വെള്ളം കൊടുക്കുക, ആഹാരം കൊടുക്കുക ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ അവർക്ക് സോളോയിങ്ങിന് പ്രശ്നം കാണും, ഈ ഇറക്കുന്നതിന് അത് ചോക്കിംഗ് ഉണ്ടാക്കാൻ കാരണമാവും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബെസ്റ്റ് വേ കോൾ 999. ദാറ്റ്സ് എ ബെസ്റ്റ് സ്ട്രാറ്റജി.
4: ഓക്കെ, ഫൈൻ.
5: സ്ട്രോക്ക് അസസ്മെന്റ് ഇച്ചിരൂടെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അസസ്മെന്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും, എത്രമാത്രം ബോധമുണ്ട്, മസിൽ എത്രമാത്രം ആക്റ്റീവ് ആവുന്നുണ്ട്, ഏതൊക്കെ മസിലാണ് ആക്റ്റീവ് ആവുന്നത്, ആ മസിലിന്റെ ടോൺ നോക്കും. പിന്നെ അതുപോലെ തന്നെ ജോയിന്റിന്റെ സന്ധികളിൽ എത്ര മൊബിലിറ്റി ഉണ്ട്, പിന്നെ ട്രങ്കിന്റെ കൺട്രോൾ, ഇതെല്ലാം നോക്കിയിട്ട്, അതായത് നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിന്റെ സിറ്റിങ്ങിന്റെ എത്ര എബിലിറ്റീസ് ഫംഗ്ഷനലി ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ഒരു അസസ്മെന്റ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. പേഷ്യൻസിന് മീനിങ് ഫുൾ ആക്ടിവിറ്റി എന്താണെന്ന് അവർ നമ്മളോട് തന്നെ പറയും. എന്നോട് ഒരുപാട് പേഷ്യൻസ് പറയാനുണ്ട്, ഡോക്ടർ എന്നെ എത്രയും പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അതാണ് അവർക്ക് ഏറ്റവും വേണ്ടത്. എനിക്ക് പെട്ടെന്ന് ജോലിയിലേക്കും തിരിച്ചു പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം, ചെറിയ സ്ട്രോക്ക് ആണെങ്കിൽ. അവർ നമ്മളോട് പറയും, അതൊന്ന് ഇമ്പോർട്ടന്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര മോട്ടീവ് ആയിരിക്കും. വീണ്ടും സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ട്രോക്ക് കഴിഞ്ഞ് അതേ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന് വീണ്ടും ചാൻസ് കൂടുതലാണ് വരാൻ. ഡയബറ്റീസ്, ഇവനെ AF എന്ന് പറയും, ആറ്റിയൽ ഫിബ്രിലേഷൻ, അതായത് ഹൃദയം ഒരു പരിധിയിൽ കൂടുതൽ ഒരുപാട് ഇടിക്കുക, അതായത് 70 നിന്ന് 180 പോവാണ് ഇറഗുലർ ആയിട്ട് ഒരു കാരണവും ഇല്ലാതെ. അപ്പൊ അതൊക്കെ വളരെ സ്ട്രോക്ക് വരാനൊക്കെ വളരെ ചാൻസ് ഉള്ള ഇതാണ്. അതിനൊക്കെ സ്പെഷ്യലായിട്ട് മെഡിക്കേഷൻ എടുക്കേണ്ടതുണ്ട്. പിന്നെ ഹൈ കൊളസ്ട്രോള്, ഈ പറഞ്ഞ സ്മോക്കിങ് വണ്ണം ഉണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫിസിയോതെറാപ്പിസ്റ്റ് പൊതുവെ മെഡിസിൻസ് കൊടുക്കാറില്ല, മെഡിക്കേഷൻ ചെയ്യാറില്ല. പക്ഷെ അവരൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ കൂടെ നിന്നിട്ട് എക്സസൈസ്, മൊബിലിറ്റിയും സെഡന്ററി ലൈഫ് സ്റ്റൈലും പ്രോപ്പർ ഹെൽപ്പ് പേഷ്യൻസിന് കൊടുക്കുകയും ചെയ്യാറുണ്ട്.
4: ഓക്കെ ഓക്കെ, അഫ്കോഴ്സ് ആ ഒരു ഹെൽപ്പ് വേണമല്ലോ. കാരണം കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ചിട്ടാണല്ലോ അവരുടെ ലൈഫ് അത് കഴിഞ്ഞ് ഡിപെൻഡ് ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു ഡോക്ടർ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഡോക്ടറിന്റെ കൂടെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM 917 ഈവനിംഗ്സിൽ ഇന്ന് സ്പെഷ്യലി വേൾഡ് ഫിസിയോതെറാപ്പി ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേട്ടോണ്ടിരിക്കുക, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഹായ്, ഞാൻ ഹണി റോസ്.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: Presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now, available on
0: Huawei App Gallery. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ 917 ഈവനിങ്സിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ മനു ആണ്. 11 വർഷമായിട്ട് ഫിസിയോതെറാപ്പി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ്. എന്തായാലും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ അബൌട്ട് കാർഡിയോ വാസ്കുലാർ ഇഷ്യൂസ് ആൻഡ് സ്ട്രോക്ക് ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചോദിച്ചറിയാം. അപ്പം ഇന്ത്യൻ ഫിസിയോതെറാപ്പി ഫോറം ഖത്തറിന്റെ ഒരു റോളിനെ കുറിച്ചിട്ട് കൂടി പറയും.
2: ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിലുമായിട്ട് അക്രഡിറ്റഡ് ആണ്. പിന്നെ എംബസിയുമായിട്ട് എംബസിയുടെ ഏജൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ മോട്ടീവ്, അതായത് ഒരു പ്രധാന വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി പ്രൊഫഷൻ, ഫിസിയോതെറാപ്പി പ്രൊഫഷൻ എങ്ങനെ വളർത്താം അതൊന്ന്, പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രൊഫഷൻ വളർത്തുക എന്നുള്ളതിൽ കൺസെപ്റ്റിൽ ഞങ്ങൾ സയന്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസ്, വർക്ക്ഷോപ്സ്, സെമിനാർസ് അങ്ങനെയൊക്കെയുള്ള കണ്ടക്ട് ചെയ്യാറുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പി ക്യാമ്പ്സും പിന്നെ ഹെൽത്ത് അവയർനെസ് ക്യാമ്പ്സും പിന്നെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 120 മെമ്പേഴ്സ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഇത് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്തൊക്കെ തന്നെ ഡോക്ടർ മനു ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് എന്തായിരിക്കും അവർ ചെയ്യേണ്ട കുറച്ച് മാറ്റങ്ങൾ?
2: മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. നോ യുവർ നമ്പേഴ്സ് വിച്ച് ഇസ് റിയലി എസൻഷ്യൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബി പി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്രയാണ് നിങ്ങളുടെ ബി പി, ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, എച്ച് പി എ1 സി അതായത് 3 മാസത്തെ ഷുഗർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ ലിപിഡ് പ്രൊഫൈൽ അതായത് നമ്മുടെ കൊളസ്ട്രോൾ നമ്മൾ സർട്ടൻ അറിഞ്ഞിരിക്കണം. അതിന്റെ നമ്പേഴ്സ് ഒക്കെ കൂടുതലാണോ കുറവാണോ എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാൻ വെയിറ്റ് മാത്രം നോക്കുന്നത് അതല്ല, നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസും നമ്മൾ നോക്കണം. മൂവ് എവറി ഡേ, ഒരു ദിവസവും ഒരു കുറച്ച് നടക്കുക. പിന്നെ ബ്രേക്ക് ദ ചെയർ, കഴിയുന്നതും സീറ്റിൽ കുറേ നേരം ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സീറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെയറിൽ നമ്മൾ കുറേ നേരം ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനങ്ങായിരിക്കരുത്. ബിൽഡ് ദ മസിൽ, എക്സസൈസ് ചെയ്യുക എന്നുള്ളത് കാർഡിയോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വെയിറ്റ് ട്രെയിനിങ്ങും. പിന്നെ റെസ്പെക്ട് ദ വാർണിംഗ് സൈൻസ്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ വേറെ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ എക്സസൈസ്, ഈ നമ്മുടെ ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലല്ല, ആക്ച്വലി ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ്.
0: എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം. എനിക്കൊന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, സ്പെഷ്യലി ഫിസിയോതെറാപ്പിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി, ഇത്തവണത്തെ ഇമ്പോർട്ടൻസ് അറിയാനായിട്ട് പറ്റി, കാർഡിയോ വാസ്കുലാർ ഇഷ്യൂസിനെ കുറിച്ചിട്ടും അതിന്റെ റിസ്കുകളും അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ അതിന്റെ റോൾ എന്താണെന്നും ഈവൻ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു പേഷ്യന്റിനെ കുറിച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ.
2: അങ്ങനെ
0: ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടർ നമ്മുടെ കൂടെ ബൈ പറഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ ഇനി എനിക്ക് ബൈ പറയാനുള്ള സമയമാണ്. ഇനി നാളെ വീണ്ടും ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞാൻ 917 ഈവനിങ്സിൽ എത്തുന്നതായിരിക്കും. അതിനു മുൻപ് സിനിമാ വിശേഷങ്ങളൊക്കെ കേട്ടെത്തുന്നതായിരിക്കും. അപ്പൊ നാളെ നമുക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല പാട്ടൊക്കെ കേട്ട്

0: सुनो 91.7 FM Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: ഹൃദയങ്ങളിലേക്ക് പാടാൻ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ക്യൂൻ ഇവന്റ് ഒരുക്കുന്ന ഷഹബാസ് അമൻ മ്യൂസിക് ഷോയ്ക്ക് പേരിടാൻ നിങ്ങൾക്കും ഒരവസരം. പേരുകൾ വാട്സ്ആപ്പ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ഒരു വമ്പൻ സമ്മാനം. ക്യൂനിവെൻസ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ.
1: Qatar's happiness frequency. Now available on Amazon Music.

0: सुनो 91.7 FM Qatar's favorite radio station.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Hi, I'm Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Action.
3: Mona Dinesha, Adi Mohamana, Adi Moham.
0: Horror.
4: Thanikku pogan anuvada illa.
0: Or drama.
5: Ente kudumbam, ente swargaraj.
0: Ishta genre idanengilum ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് ടു യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: Hi, this is Sushin Shyam.
9: You're listening to
8: Radio Suno 91.7.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: ഇൻ അസോസിയേഷൻ വിത്ത്

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4001707
5: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
10: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.
11: റേഡിയോ സുനോ
9: കേട്ട് കേട്ട് കൂട്ടു.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM.
1: Qatar's favorite radio station.